0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ്?
2: ആ ഇത് കൊള്ളാം.
1: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham. TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ. ഹോം 92.2 FM സ്റ്റേഷനിലെ ആദ്യത്തെ ഷോ വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഈസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്, ഇതാ ഇവിടെ ആരംഭിക്കാം. ഏത് കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്? ഏത് കാര്യത്തിലും മൂല്യം അർത്ഥവത്താകുന്നത് എപ്പോഴാണെന്നോ? ഒന്ന്, നമുക്കത് നേടിയെടുക്കുന്നതിന് മുമ്പ്; മറ്റൊന്ന്, അത് നഷ്ടപ്പെടുന്ന സമയത്ത്. അതിനിടയിലുള്ള ആ ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതിന്റെ വാല്യൂ പറ്റി ആലോചിക്കാറില്ല. സ്നേഹമായാലും റിലേഷൻഷിപ്പ് ആയാലും, എനിത്തിങ് ഈസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്. ആ രണ്ട് സിറ്റുവേഷൻസ് ആണ് ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കയ്യിലിരിക്കുന്നതിന് വിലയില്ലാതെ, മതിപ്പില്ലാതെ പോകുന്ന അവസരങ്ങൾ ലൈഫിലുണ്ടാകാം. പക്ഷേ അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത് ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു ആവേശം, ഒരു ആക്രാന്തം, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ്. അതുപോലെ കയ്യിൽ നിന്ന് പോയാലോ, അയ്യോ ഞാൻ കൊണ്ട് കളഞ്ഞേ എന്നുള്ളൊരു വിഷമവും നമ്മളെ പിടികൂടാറുണ്ട്. അപ്പൊ ആ മൂല്യം അത് തിളക്കമേറിയതാകണമെങ്കിൽ നാം അത് സ്വായത്തമാക്കുന്ന സമയം തന്നെ, ബന്ധമായാലും സ്നേഹമായാലും അച്ചീവ്മെന്റ്സ് ആയാലും കരിയർ ആയാലും ജോബ് ആയാലും ഏത് സമയത്തായാലും, ഈവൻ എന്ത് ഫോർ ദാറ്റ് മാറ്റർ കല്യാണം അല്ലേ, കല്യാണത്തിൽ, വിവാഹത്തിൽ ഏറ്റവും അധികം ഉപദേശിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു കോട്ടും കൂടിയാണിത്. എനിത്തിങ് ഈസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്, ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ വി ഡു വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഇറ്റ്സ് വാല്യൂ. പലപ്പോഴും അങ്ങനെ സംഭവിക്കും. ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നു എന്നേ ഉള്ളൂ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ആരാണ് ഏറ്റവും സന്തോഷവാൻ? ആരാണ് ഏറ്റവും ധീരതയുള്ളയാൾ? ആരാണ് ഏറ്റവും ക്ഷമാശീലമുള്ളയാൾ? അല്ല, ഇനി ഇതെല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളും ഒരാളിൽ കാണാൻ പറ്റുമോ? സംശയമാണ്. എല്ലാം തികഞ്ഞൊരാൾ ഇന്ന് വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സ്വന്തം കണ്ണാടിയിൽ നോക്കിയാൽ പോലും തന്നെ കുറ്റങ്ങളേറെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുറ്റവുമില്ല, ബാക്കി എല്ലാവരിലാണ് കുറ്റം എന്ന് വിചാരിച്ചിട്ട് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി നോക്കൂ, നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാവുക. മനുഷ്യ സഹജമാണത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. എല്ലാ ചിലപ്പോൾ വീണുപോയെന്ന് വരാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമുക്കെല്ലാം ഉണ്ടായെന്ന് വരാം. പക്ഷേ നാം ഒരു ഡെഫിനിഷൻ കൊടുക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒരു നിർവചനം സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ ഒരു ഡൗൺഫോൾ വന്നു പോയാൽ തന്നെ എല്ലാം ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ, അതൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക, ആ ഒരു ഡയറക്ഷൻ മാറ്റി ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജേണി, നമ്മുടെ യാത്ര, മുന്നോട്ടുള്ള ആ പ്രയാണം, അതിന് ഒരിക്കലും തടയിടേണ്ടി വരരുത്. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കാൻ പോകുന്നില്ല. മേ ബി ഒരു തിരിച്ചടി ഉണ്ടായേക്കാം, അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമായിരിക്കില്ല. പക്ഷേ നമ്മുടെ അടുത്ത തീരുമാനം, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് തിങ് ഹാപ്പനിങ് ടു മീ, അതിലാണ് ആ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അത് ആരാണ് ധീരൻ, ശക്തൻ, സന്തോഷവാൻ, ഇതെല്ലാം തന്നെ. ആദ്യം ക്ഷമ ചോദിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ധീരൻ എന്ന് പറയുന്നത്. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തനായി തീരുന്നത്. എന്നാൽ ആദ്യം എല്ലാ തെറ്റുകളും മറന്ന് പുതിയ വഴികൾ തേടിപ്പോകാൻ പ്രാപ്തിയുള്ള മനസ്സുള്ളവനാണ് ഏറ്റവും സന്തോഷവാൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. When the past comes knocking at your door, don't answer it. It has nothing new to tell you. So, അതിൽ മുറുകെ പിടിച്ചിരിക്കാതെ മുന്നോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള പ്രയാണം, വെച്ചകാൽ മുന്നോട്ട് തന്നെ, ആ ഒരു പ്രതിജ്ഞയോടെ നിങ്ങളുടെ പ്രയാണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ലിസ്ണർ, ഹോം 92.2 FM ഒരു ലിസ്ണർ, അദ്ദേഹത്തിന്റെ കൊച്ചു മകൾ പാടിയ ഞങ്ങളുടെ ഒരു ജിംഗിളിന്റെ പോർഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. ഞങ്ങൾ RJ'സിനും ഫുൾ ടീമിനും അത് കണ്ടപ്പോ തന്നെ എത്ര സന്തോഷമായിരുന്നു. ഹോം ഇസ് എ ഫീലിംഗ് എന്ന് പാടുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ, ഞങ്ങളത് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, പലരും കണ്ടിട്ടുണ്ടാകും. ഹോം ഇസ് എ ഫീലിംഗ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ എത്രയോ പേർ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാറുണ്ടെന്നോ. ആ ഒരു ഒരു കംഫർട്ട് സോണാണ് ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കമ്മിങ് ഹോം, ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശ്വാസം. രാവിലെ ഓടി തളർന്ന് കിതച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ഒരു ആശ്വാസമാണ്, ആ ഒരു കംഫർട്ട് സോൺ. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കർമ്മനിരതനാകാനുള്ള നമ്മുടെ ഒരു അഭിവാഞ്ചയുണ്ട്, അതിന് ഒരിക്കലും ഇത് ഈ ഒരു കംഫർട്ട് സോൺ തടയാകരുത്. നമ്മൾ എപ്പോഴും വീടിന് വെളിയിൽ തന്നെ രാവിലെ 7 to evening 7 വരെ ജോലി ചെയ്ത് തളർന്ന് യാത്ര ചെയ്ത് അധ്വാനിച്ച് വിജയം മുന്നേറുക. ഇറ്റ് മേ ബി സ്ലോ പ്രോസസ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചാൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു വിജയത്തിന്റെ പ്രതീകമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏറ്റവും മൂല്യവത്താണ്. അവിടെ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഇതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: നിങ്ങൾ എത്ര നേരം വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം നിങ്ങളൊരു വിന്നറാണോ ലൂസറാണോ. വീട് എന്തിനാണെന്നറിയോ? ഉറങ്ങുന്നതിന്. 7 മണിക്കൂർ മാത്രം കിടന്ന് ഉറങ്ങുന്നതിന്. അതിനുശേഷം നിങ്ങൾ വീടിന് വെളിയിൽ തന്നെ ഉണ്ടാവണം, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ വീട്ടിൽ ഒരു വലിയ TV വാങ്ങിവെച്ച് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ ജീവിതത്തെ തന്നെ ഒരു സിനിമ പോലെ എല്ലാരും നോക്കിക്കാണും ദയനീയമായിട്ട്. നമ്മുടെ വീട് ഒരു കംഫർട്ട് സോൺ ആണ്, അതിന്റെ ഉള്ളിൽ വീണാലുണ്ടല്ലോ ഒരുപാട് കഷ്ടമാണ്. യൂസ് യുവർ ഹോം ഓൺലി ടു സ്ലീപ്. വേക്കപ്പ് ആൻഡ് ബി ലൈക്ക് എ വാരിയർ. ഒരു യോദ്ധാവിനെ പോലെ മുന്നേറണം. വെളിയിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ വീട്ടില് നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഐ റിപ്പീറ്റ്, നിങ്ങൾ വീട്ടിലെ ഒരാളായിരിക്കണമെങ്കിൽ നിങ്ങൾ വെളിയിൽ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ എന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുന്നുവോ അന്ന് നിങ്ങളുടെ വിജയം തുടങ്ങിക്കഴിഞ്ഞു. സോ സ്റ്റേ ഔട്ട്.
1: അധ്വാനിച്ച് ജീവിക്കുക, അത് പുരാണ കാലം മുതൽക്ക് തന്നെ മനുഷ്യ ജന്മത്തിന്റെ ഒരു അവകാശം പോലെ എടുക്കുക. മടിയനാകാതിരിക്കുക, അലസനാകാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് എന്ന് നിങ്ങൾ പുറത്തു വരുന്നുവോ അന്ന് നിങ്ങൾ വിജയത്തിന്റെ ആദ്യ ചുവട് വെക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, Varum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ആഫ്രിക്കൻ കരുത്തരെ തകർത്തു ഫ്രാൻസ് സെമിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് 200 കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായി അനൂപ് ജേക്കബ് വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന് രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാത്തായവർക്കായുള്ള തിരച്ചിൽ 4ാം ദിവസവും തുടരുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുത അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുണ്ടെന്ന വസ്തുത ഔദ്യോഗികമായി സംബന്ധിച്ച കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങളുടെ എഞ്ചിനും മറ്റ് ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന പ്രാഥമിക വിലയിരുത്തൽ. 4 മാസം മുൻപ് കെട്ടിടത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ ആയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുത്തബ ഖാംനി ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. 2026 ഫെബ്രുവരി 28 US ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഖാംനി കൊല്ലപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ US സൈനിക നീക്കങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ചർച്ച. തുടർച്ചയായ 3ാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം. കൊനാർക്ക് നഗരത്തിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണ ശ്രമമുണ്ടായെന്ന് ഇറാൻ വ്യക്തമാക്കി. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പി. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പയെ തേടിയെത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടമാണ് യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 7:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 69%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: Good morning, welcome back home. 92.2 of Amalekka Swagatham, and it's a weekend, July 10th, 2026. Samayam 7 mani kazhinju 12 minute aayittunde. Very good morning, Mini Padma. Namaskaram.
1: Yes, very good morning. Korchu koodi enikku headset-ne volume therukkiyanengil valare santoshathode njan ee vaarthakalude logathekku kadakkunnathayirikkum ennu parayukayanu. Appo santosham niranja oru divasamaanu nammude munnil innum ee Kylian Mbappe kaanumbode enikku aa oru paattaanu orma varunnu. Ippo Bal ennu paranja cinemayilulla paattaanu കാറ്റുപോലെ ഇങ്ങോട്ടാണ് പറഞ്ഞു. എന്തൊരു പോക്കാണ് ആ മനുഷ്യൻ പോകുന്നത്. പക്ഷെ പെനാൾട്ടി പാഴാക്കുന്നതും കണ്ടു. മെസ്സിയും എംബാപ്പയൊക്കെ ഇങ്ങനെ വളരെ കൂളായിട്ട് എങ്ങനെയാണ് പെനാൾട്ടി പാഴാക്കുന്നത്.
0: ഈസി ആയിട്ടുള്ള ഒരു പെനാൾട്ടി
1: രസമായിട്ട് ആ പെനാൾട്ടി എടുക്കും. പക്ഷെ അതാണ് അതിന്റെ ഒരു സൗന്ദര്യവും. അല്ലെങ്കിൽ നമ്മൾ വലിയ ശക്തരെന്ന് വിചാരിക്കുന്നവര് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ പതറി പോവാറുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് 2-0 മൊറോക്കൻ ആഫ്രിക്കൻ സിംഹങ്ങളെ വീഴ്ത്തിക്കൊണ്ട് അങ്ങനെ ഫ്രാൻസ് തുടർച്ചയായിട്ടുള്ള 3rd ലോകകപ്പിന്റെ സെമിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ ആഫ്രിക്കക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ ലോകകപ്പിന് നൽകിയ സംഭാവനകൾ, മൊറോക്കോ, ഈജിപ്റ്റ്, കേപ്പ് വേർഡ്, കോംഗോ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക, ഈ രാജ്യങ്ങളൊക്കെ ഈ ലോകകപ്പ് അടയാളപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും ശക്തരായിട്ട് മൊറോക്കോ. അവരുടെ ഗോളിയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട എണ്ണം പറഞ്ഞ സേവുകളാണ് അദ്ദേഹം സേവ് ചെയ്തത്. അപ്പൊ ആ ഒരു കളി ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. മനോഹരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു.
0: പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്രാൻസ് ജയിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. കാരണം നമ്മുടെ 1-2 ഗോളുകൾ അവർ മിസ് ചെയ്തു. പക്ഷെ എങ്കിലും മിനിപത്മ പറഞ്ഞത് അവരുടെ ഗോളി ഉള്ളത് കൊണ്ടാണ് അത്രയെങ്കിലും വല കാക്കാൻ സാധിച്ചത്. തന്നെയാണ്. അപ്പൊ എന്തായാലും എംബാപ്പേ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് അത്ര അദ്ദേഹം മതി കേട്ടോ. കാറ്റ് പോലും പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കാൻ ആളുകളുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫോർവേഡ് നല്ല രസമാണ്.
1: രസകരമായിട്ട് ഒരു എന്താ പറയുക, ഒരു വെടിയുണ്ട പോലെ ഇടയ്ക്ക് പോകുന്നു. ഇടയ്ക്ക് ഒരു കാറ്റിന്റെ ഒരു മന്ദമാർദ്ദ എല്ലാ കാറ്റിന്റെ എല്ലാ ഭാവങ്ങളും ഉള്ള ഒരു കളിക്കാരനായിട്ടാണ് എനിക്ക് എംബാപ്പയെ തോന്നി. ഇങ്ങനെ നമ്മള് കളിയെഴുത്തുകൾ വരുമ്പോ അതിൽ കവിത വരുമ്പോ എപ്പോഴും എംബാപ്പയെ വിശേഷിപ്പിക്കാൻ കാറ്റുപോലെ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കിടിലൻ സേവുകളുമായിട്ട് മത്സരത്തിൽ ഉടനീളം നിറഞ്ഞു കളിച്ച മൊറോക്കൻ കീപ്പർ യാസിൻ ബോണോയ്ക്ക് പിഴച്ചത് ആകെ 2 മാത്രമാണ്. 6 ആ 2 മുതലാക്കിയ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനൽ പോരിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 കീഴടക്കിയിട്ട് ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നു. ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെയും 2-0 തന്നെയാണ് മൊറോക്കോയെ ഫ്രാൻസ് തോൽപ്പിച്ചത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ തുടർച്ചയായ 3rd സെമി സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിന്റെ വിജയികളാകും. സെമിയിൽ ഫ്രാൻസിന്റെ കളി ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം ഇന്ന് രാത്രി 11 സ്പെയിൻ ബെൽജിയം. സ്പെയിന് തന്നെയാണ് കണക്കിൽ മുൻതൂക്കം. ബെൽജിയത്തിന്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നു താഴ്ന്നു പിന്നെ ഇങ്ങനെ പോയി, ഇങ്ങനെ അവർക്കൊരു സ്ഥിരതയില്ലാത്ത രീതിയിൽ. പക്ഷെ പിന്നിട്ട് നിന്ന് തിരിച്ചു വന്ന് ഗോളടിച്ചിട്ട് കയറി വന്നവരാണ്. അതായത് തോൽക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരാണ് ബെൽജിയം. സ്പെയിൻ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ആരോട് വലിയ ശക്തികളോട് വേണമെങ്കിൽ അവരൊന്ന് താഴ്ന്നു കൊടുക്കും. പക്ഷെ കരുത്തരോട് അവർ എപ്പോഴും ഏറ്റുമുട്ടി ജയിക്കും. സ്പെയിൻ്റെ ഒരു താളവും സ്പെയിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ കളിയും മനോഹരമാണ്. സ്പെയിൻ ഒരിക്കലും ലോകകപ്പിൽ നിന്ന് പുറത്താകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാണികളുടെ എണ്ണത്തിൽ, ഫാൻസിൻ്റെ എണ്ണത്തിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ സ്പെയിൻ ആരാധകരെ കാണാൻ കുറച്ച് കുറവായിരിക്കും. പക്ഷേ സ്പെയിൻ്റെ കളി ഈ ലോകകപ്പിൽ മികച്ചതായിരുന്നു. നിങ്ങൾ ഇന്ന് രാത്രിയിലെ മത്സരം എന്തായാലും കാണണം. ഓരോരോ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഞങ്ങളെ കേൾക്കുന്നവരൊക്കെ നല്ല സമയമല്ലേ. ഇന്നലെ നമുക്ക് കുറച്ചുകൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അതിലും നേരത്തെ ആയിട്ട് 11 വീക്കെൻഡാണ്. സുഖമായിട്ട് നമുക്ക് ഒരു സ്പെയിൻ ബെൽജിയം മത്സരം ആസ്വദിച്ചിട്ട് സ്പെയിൻ സെമിയിലേക്ക് കടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മത്സരമായിരിക്കും. സ്പെയിന് തന്നെയാണ് കണക്കിൽ മുൻതൂക്കം. പക്ഷേ ഇത് ഫുട്ബോളാണ്, അത്ഭുതങ്ങൾ സംഭവിക്കാം. ബെൽജിയം അട്ടിമറിച്ചേക്കാം. എന്തായാലും ഫ്രാൻസിന്റെ സെമിയിൽ ആരാണ് എതിരാളിയെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 60th കിലിയൻ എംബാപ്പയും 66th ഉസ്മാൻ ഡംബലെയുമാണ് ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്തത്. ഡിസെഡുയുടെ പക്കൽ നിന്ന് അസിസ്റ്റ് സ്വീകരിച്ചിട്ടാണ് എംബാപ്പെ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത്. ഈ ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ മെസ്സിയും അതുപോലെ എംബാപ്പയും ഹാലൻഡ് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. 8 മെസ്സിയും എംബാപ്പയും നിൽക്കുമ്പോൾ 7 ഹാലൻഡ് നോർവേയുടെ ഹാലൻഡ് തൊട്ട് പിന്നാലെയുണ്ട്. ശക്തമായിട്ടുള്ള മത്സരമാണ്. പക്ഷെ ഈ 3 എടുക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരിക എംബാപ്പയ്ക്കാണ്. ഏറ്റവും കുറഞ്ഞ ലോകകപ്പിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ മത്സരങ്ങൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. 8 മെസ്സിയും എംബാപ്പയും നിൽക്കുമ്പോൾ 7 ഹാലൻഡ് നോർവേയുടെ ഹാലൻഡ് തൊട്ട് പിന്നാലെയുണ്ട്. ശക്തമായിട്ടുള്ള മത്സരമാണ്. പക്ഷെ ഈ 3 എടുക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്ക്

0: എനിക്കൊന്ന് നമ്മളൊക്കെ പിന്നെ ഒരു ഒരു റിട്ടയർമെന്റ് ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും യമീൻ ലമാന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നമ്മൾ പറയുന്നത്. നമ്മൾ കണ്ടിരുന്ന ഈ കുഞ്ഞു ചെക്കൻ വന്ന് കളിച്ചിരുന്ന ആദ്യത്തെ വേൾഡ് കപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ മികച്ച, കാരണം ഇനി എത്രയോ വേൾഡ് കപ്പുകൾ കളിക്കാനുള്ള പ്രതിഭയുള്ള വ്യക്തികളാണ് ഇവരെല്ലാവരും. ആ കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ലോകകപ്പിൽ ഇന്നത്തെ മത്സരം സ്പെയിൻ ബെൽജിയം, കഴിഞ്ഞു പോയത് ഫ്രാൻസ് മൊറോക്കോ, അട്ടിമറി നടന്ന് മൊറോക്കോ ജയിക്കുന്നു പലരും വിചാരിച്ചു. പക്ഷെ ഫ്രാൻസ് ഫ്രാൻസ് ഈ ഫോമിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ കപ്പ് എടുത്തിട്ട് 19-ാം തീയതി നിൽക്കുന്ന ഒരു ചിത്രം എന്റെ മനസ്സിലുണ്ട്.
1: എനിക്ക് കഴിഞ്ഞ ദിവസത്തെ കളി കണ്ട സമയത്ത് ഈ റഫറിക്ക് ഒരു ചെറിയ ഭയമുള്ള ഡിസിഷൻ പറയാനായിട്ടൊരു താമസം, അദ്ദേഹം എപ്പോഴും ടോക്ക് ബാക്ക് ചെയ്യുന്നു അല്ലെ, അങ്ങനെ ഒരു
0: കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നടന്നത് എന്താണ്, പൊരിഞ്ഞ യുദ്ധമല്ലേ.
1: അപ്പൊ എനിക്ക് അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു റെസ്ട്രിക്ഷൻ അദ്ദേഹം ഫീൽ ചെയ്യുന്ന പോലെ ഒരു ചിന്ത നമുക്കുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല പ്രഷറിലാണ്. എന്തായാലും ഈ ഫിഫ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആണ് പല കളികളും. അതിന് എന്റെ മനസ്സിൽ നിന്ന് പോവാത്തത് അർജന്റീനയുടെ ലാസ്റ്റ് ഈജിപ്തുമായിട്ടുള്ള ഒരിക്കലും മനസ്സിൽ നിന്ന് പോവാത്ത ഒരു കളിയായിരുന്നു അത്.
0: അർജന്റീന പങ്കെടുത്ത എല്ലാ മത്സരങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒന്ന് കേപ്പ് വേർഡ് അവരെ പിടിച്ചു കിട്ടുക, കാരണം അത് നമ്മുടെ മനസ്സിലെ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ചത്. രണ്ടാമത്തെ അക്ഷയ് പറഞ്ഞ പോലെ ഈ ഒരു മത്സരം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് കളി മികവാണോ റഫറിങ് ആണോ വാറിന്റെ സാങ്കേതികത്വത്തിൽ എല്ലാം കൂടി ചേർന്നപ്പോ, ഇല്ലെങ്കിൽ മെസ്സി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ ഒരു അവസാന വേൾഡ് കപ്പ് അതോടുകൂടി അവസാനിച്ചു പോകുമോ എന്നൊരു ഭയം ഒരു ഭാഗത്ത്. സലായുടെ കണ്ണീരും സല ഏറ്റവും മാന്യമായിട്ട് ആ ഒരു ഇത്
1: അവര് തന്നെയാണ് തന്നെയാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. ആ കളിയാണ് സൂപ്പറാണ്, അതിൽ എന്റെ മനസ്സിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈജിപ്ത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ഇപ്പം ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ റഫറിയുടെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ റഫറി തന്നെ പറയുന്നത് അദ്ദേഹത്തിൽ തെറ്റില്ല എന്ന്.
0: അല്ല, ഇത് സാങ്കേതികപരമായിട്ട് അർജന്റീനയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല, അതാണ് സത്യം. റഫറിങ് ചെയ്ത് വാറിലേക്ക് പോയി, വാറ് അത് എടുക്കുന്ന സമയത്ത് അവർ ഇഴകീറി പരിശോധിച്ചിട്ടാവുമ്പോഴാണ് ഇതിന്റെ സാങ്കേതികത്വത്തിൽ തെറ്റ്. അല്ലാത്തപ്പോ ഇത് ഒരു പ്രശ്നവും ഇല്ല, അത് ഗോള് തന്നെയാണ്, ഡിസലോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വാറിലേക്ക് പോകുമ്പോൾ അവരെല്ലാം മുറിച്ച് മുറിച്ച് പരിശോധിക്കും. ആ സമയത്ത് വാർ എന്താണോ പറയുന്നത് അതാണല്ലോ ഫൈനൽ ഡിസിഷൻ. അതുകൊണ്ട് അതിൽ റഫറി വാർ റഫറിയെ നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നില്ല, വാർ റഫറിയോട് നിങ്ങൾ എന്തുകൊണ്ട് തട്ടിക്കേറുന്നില്ല എന്നാണ്
1: ഇപ്പോഴത്തെ.
0: അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ വൈറലായിട്ട് പോകുന്നുണ്ട്. ഓരോ രാജ്യത്തിന്റെയും വിജയം വരുമ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഇരിക്കുമ്പോ ആ ഓക്കെ ഫ്രാൻസ് ജയിക്കുന്നു ഓക്കെ. പക്ഷെ അർജന്റീന ഇരിക്കുന്ന വരുമ്പോ മൂപ്പര് ബ്ലേസറും കോട്ടും എല്ലാം ഊരി എറിഞ്ഞിട്ട്
1: എനിക്ക് സത്യം പറഞ്ഞല്ല പുള്ളി കഴിഞ്ഞ ദിവസം ആഹ്ലാദ പ്രണ്ണം കണ്ടപ്പോൾ പിന്നെ കാരിസം സിനിമയ്ക്ക് അത് ഒരു പ്രിൻസിപ്പൾ ഉണ്ട്.
0: എങ്ങനെയാണ് പക്ഷെ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്നത് ഈ കഥാപാത്രമൊക്കെ
1: പറഞ്ഞപ്പോഴും
0: ദിലീപിന്റെ കാര്യസ്ഥം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഈ ഭാഗം പ്രത്യേകിച്ച് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് സാമ്യം തോന്നും. എന്തായാലും ഫുട്ബോള് നമുക്ക് എന്താ പറയാ ദേഷ്യമോ വിഷമോ മാത്രമല്ല ചിരിക്കാനുള്ള വകയും തരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.
1: നമ്മുടെ ഹിസൈനസ് കഴിഞ്ഞ ദിവസം അറബ് ലോകത്തെ പ്രൗഡ് ആക്കിയതിന് വേണ്ടിയിട്ട് ഇവരെ അപ്രീഷിയേറ്റീവ് ചെയ്തേക്കുന്ന വാർത്ത കളിസ്റ്റാൻസിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ
0: കൊടുത്തിട്ടുണ്ട്. എല്ലാ വാർത്തകളിലേക്കും ഗൾഫ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊരു കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അവധിക്ക് പോകുന്നൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നു. ആരെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്നലെ ഒരു ബോഡി കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. വാർത്ത മറ്റൊന്ന്, 500 രൂപ പിഴയിട്ട കേസിന് 30 ലക്ഷത്തിന്റെ JCB പിടിച്ചു. വിട്ടുകിട്ടാൻ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി എന്ന് പറഞ്ഞിട്ട് 500 രൂപ പിഴയിട്ട ഒരു കേസിന് 30 ലക്ഷത്തിന്റെ JCB പിടിച്ചിട്ട് ഒരു യോജിക്കാത്തൊരു വാർത്ത അല്ലെ. കോതമംഗലത്ത് നിന്നാണ് വന്നേക്കണേ, കഞ്ഞിക്കുഴിയിൽ നിന്ന്. വനപാലകർ കസ്റ്റഡിയിലെടുത്ത JCB വിട്ടുകിട്ടുന്നതിനായി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിൽ ആദിവാസി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പെട്രോൾ ദേഹത്തൊഴിച്ച് ലൈറ്ററും കയ്യിൽ പിടിച്ച് JCBയിൽ അദ്ദേഹം കയറുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇടപെട്ടിട്ട് അന്വേഷിപ്പിച്ചത് താഴെ ഇറക്കി. ഇടുക്കി സ്വദേശി അജീഷ് കുമാറാണ് വാഹനം വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആത്മഹത്യാ ഭീഷണിയുമായിട്ട് രംഗത്ത് വന്നത്. നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിലായിരുന്നു ഈ സംഭവം നടന്നത്. 2020 പാഴ്മരങ്ങൾ പിഴുതു മാറ്റിയതിനാണ് വനംവകുപ്പ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. 500 രൂപ പിഴ ചുമത്തിയ കേസിന് 30 ലക്ഷത്തോളം വിലമതിക്കുന്ന വാഹനം വർഷങ്ങളായിട്ട്. നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം സംസാരിച്ച ഓർമ്മയുണ്ട് അക്ഷയ്ക്ക്, ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റിലും എക്സൈസ് ഓഫീസിലൊക്കെ അനാവശ്യമായിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് 500 രൂപയാണ് പിഴയിട്ട ഒരു കേസ്, 30 ലക്ഷത്തിന്റെ ഒരു വാഹനം വർഷങ്ങളായിട്ട് അവിടെ ഇടുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു വരുമാന മാർഗം കൂടിയല്ലേ ഇല്ലാതാവുന്നത്. അതും കൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കണക്കിലെടുക്കണം അല്ലേ?
1: തീർച്ചയായിട്ടും. നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ട് കൂടി പോലീസുകാർ എടുക്കാൻ പോകും.

0: പല കേസുകളും നമുക്കറിയാം. മറ്റേ ആ ബസിന്റെ കേസ്, നേരത്തെ നമ്മുടെ നാട്ടിലെ ഒരു ബസ് സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞാൽ എംഇഡി
1: റോബിൻ
0: ബസ്, എന്താണ് ആ ബസിന്റെ ബസ്, അതൊക്കെ പേഴ്സണലായിട്ട് ഇവര്
1: ഡിപ്പാർട്ട്മെന്റ്.
0: ഇപ്പൊ ഇവിടെ കണ്ടു ഒരു ഫൈൻ അടിച്ച് തീർന്നു, അതെല്ലാം ഇലക്ട്രോണിക്കലി.
1: മാത്രമല്ല ഈ വണ്ടിയും കൊണ്ട് ഇവർ തലയിൽ വെച്ച് അടുത്ത സംസ്ഥാനത്തേക്ക് പോവോ, രാജ്യം വിടുവോ? ഇല്ലല്ലോ. ഈ വണ്ടി എന്ത് കൈമാറ്റം ചെയ്യണമെങ്കിൽ എല്ലാം നിയമപരമായിട്ടല്ലേ പറ്റൂ. അപ്പൊ ആ വണ്ടി അവരോട് ഉപയോഗിച്ചോളൂ. തൊണ്ടി മുതലായിട്ട് അവിടെ നിങ്ങൾ രേഖപ്പെടുത്തിയാലും കേസ് വരുമ്പോൾ അത് ഹാജരാക്കണമെന്ന നിലയിൽ കൊടുത്തൂടെ. അപകടത്തിൽപ്പെട്ട വണ്ടി അല്ലല്ലോ അത്. ഇപ്പൊ അപകടത്തിൽപ്പെട്ട വണ്ടിയാണെങ്കിൽ അതിന് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ അനാവശ്യ നൂലാമാലകൾ, ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഗ്രഡ്ജ് ഒക്കെ വെച്ചിട്ട് ഉദ്യോഗസ്ഥർ പെരുമാറുമ്പോൾ, ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിന്റെ 500 രൂപ പിഴയിടുന്ന കേസ് 30 ലക്ഷം രൂപയുടെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത് എന്നാലോ, ഒരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നിയമത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും നേരത്തെ നമ്മൾ വേറൊരു വാർത്തയായിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു പോയത്, അതിപ്പോ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് കാണുകയാണ്.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും ഈ നാട്ടിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും മഴ നാട്ടിൽ വളരെ രീതിയിൽ നല്ലതായിട്ട്
1: ശക്തമാണ്. മറ്റൊരു വാർത്ത എന്താണെന്നറിയാം, പക്ഷേ E20 പെട്രോളിനെതിരെ ആസൂത്രിത വിവാദവും ഭീതി പരത്തലുമെന്ന് കേന്ദ്രം പറഞ്ഞൊരു വാർത്തയുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ്, 20% എഥനോൾ കലർത്തിയ E20 പെട്രോളിനെതിരായ പ്രചരണങ്ങൾ ആസൂത്രിതവും വിവാദവും ഭീതി പരത്തലുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നത്. ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കായിട്ട് ഇന്ത്യ E85 ഇന്ധനം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ആസൂത്രിത വിവാദങ്ങളും ഭീതി പരത്തുന്ന പ്രചരണവും വന്നത്. E20 ഇന്ധനം 2025 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ ലഭ്യമാണ്. പക്ഷേ ഈ എഥനോൾ ചേർത്ത വാഹനങ്ങൾ പെട്രോൾ ഒഴിക്കുമ്പോൾ അത് മൈലേജ് കുറയ്ക്കുന്നു എന്ന കാര്യം ഇപ്പൊ നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു. നേരത്തെ ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഇപ്പൊ മന്ത്രി സമ്മതിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള എഥനോൾ ചേർത്ത വാഹനങ്ങൾ പെട്രോൾ ചേർക്കുമ്പോൾ അത് വാഹനത്തിന്റെ മൈലേജിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന്. എന്തായാലും വലിയൊരു രണ്ട് മന്ത്രിമാർ തമ്മിൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കേന്ദ്ര തലത്തിൽ നിന്ന് വരുന്നത്.
0: അല്ല, ആക്ച്വലി ഫ്ലക്സ് ഫ്യൂവൽ സിസ്റ്റം വളരെ നല്ലതാണ്, വളരെ നല്ല രീതിയിലാണ് അതിനെ ആദ്യമേ കൊണ്ടുവന്നത്. പല രീതി പല പെർസെന്റേജിലാണെന്ന് പറയുന്നത്. 80% എത്ര പെർസെന്റേജ് ആണോ പറയുന്നത്, അത്ര പെർസെന്റേജ് ഇതിനോളം ബാക്കി സബ്സ്റ്റൻസുകൾ. പക്ഷേ അപ്പൊ ഇപ്പൊ എന്താണ് അങ്ങനെ ഒരു മനമാറ്റം എന്നുള്ളത്?
1: തീർച്ചയായും രണ്ട് മന്ത്രിമാരും രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. നോക്കാം വരും ദിവസങ്ങളിൽ. സുകുമാരക്കുറിപ്പ് കേസ് വീണ്ടും സജീവമാവുകയാണല്ലോ. നമ്മൾ എന്താ സംഭവത്തിൽ ആ ജസ്റ്റിസ് പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, സുകുമാരക്കുറിപ്പിനെ തേടിയുള്ള പുനരന്വേഷണം ചർച്ചയാകുമ്പോൾ ചാക്കോ വധക്കേസിലെ രണ്ട് പ്രതികളുടെ ശിക്ഷ ശരിവയ്ക്കുകയാണ് ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ച് നടത്തിയ നിരീക്ഷണം നടത്തിയ അന്നത്തെ നിരീക്ഷണം ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നു. അതിങ്ങനെയാണ്, ചാക്കോ വധക്കേസിലെ പ്രതി ഭാസ്കരപിള്ള, പൊന്നപ്പൻ എന്നിവരെ മാവേലിക്കര സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഈ വിധിയാണ് പിന്നീട് ജസ്റ്റിസ് KT തോമസും ജസ്റ്റിസ് PM മുഹമ്മദും ഉൾപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. ഇക്കാര്യങ്ങൾ തന്റെ ഓർമ്മക്കുറിപ്പിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് KT തോമസ് പറയുന്നത്. 91 February 18 സെഷൻസ് കോടതി പ്രതികളെ ശിക്ഷിച്ചത്. സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയിലെത്തുന്നു. തന്റെ ന്യായാധിപ ജീവിതത്തെക്കുറിച്ച് ജസ്റ്റിസ് KT തോമസ് എഴുതിയ സോളമന്റെ തേനീച്ചകൾ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായം സുകുമാരക്കുറിപ്പ് കേസിന് വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റിസ് നീക്കിവെച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം പ്രമാദമായിട്ടുള്ള ഒരു കേസാണ്. അതിൽ ഇദ്ദേഹം പറയുന്നത്, പ്രധാനമായിട്ടും രണ്ട് വാദഗതികളാണ് ഈ കേസിലുള്ളത്. ഒന്ന്, മൃതദേഹം സുകുമാരക്കുറിപ്പിന്റേത് തന്നെ ആണെങ്കിൽ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നതായിരുന്നു. ഈ വാദഗതിയെ നേരിടാൻ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം സുകുമാരക്കുറിപ്പിനെ ജീവനോടെ കണ്ടവരുണ്ട് എന്നത് മതിയാകുമായിരുന്നു. നിരവധി സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംഭവത്തിന് ശേഷവും സുകുമാരക്കുറിപ്പിനെ ജീവനോടെ രണ്ടുപേർ കണ്ടിരുന്നു എന്ന് സ്ഥാപിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പ്രതികളെ ശിക്ഷിക്കണമെങ്കിൽ കൊല്ലപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്ന നിയമം അനുശാസിക്കുന്നില്ല. കൊല്ലപ്പെട്ടത് ഒരു മനുഷ്യനാണ് എന്നത് തന്നെ അധികമാണ്. ഇതൊക്കെ നടക്കുമ്പോഴാണ് ഒരു നഴ്സിന്റെ ഒരു പരാമർശം ഇപ്പോൾ വീണ്ടും വരുന്നത്. അന്ന് ജാർഖണ്ഡിൽ ബൊക്കാറോയിൽ ഇദ്ദേഹം ചികിത്സ തേടിയിട്ട് പോയിരുന്നു. എനിക്ക് ഉറപ്പാണ് അത് സുകുമാരക്കുറിപ്പാണ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാർത്ത കണ്ട് സുകുമാരക്കുറിപ്പ് ചിരിക്കുന്നുണ്ടാകും. 18 ഭാഷകളും അസാമാന്യ സംസാരശേഷിയും തുണയായിരിക്കുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, 18 ഭാഷകൾ നന്നായിട്ട് വഴങ്ങുന്ന ഒരാളാണ്, സംസാരത്തിലൂടെ ആരെയും വീഴ്ത്താൻ കഴിയുന്ന ഒരു കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ ഒളിവിലൂടെ. അതാണ് 42 വർഷമായിട്ട് സുകുമാരക്കുറിപ്പ് തെളിയിക്കുന്നത്. ഒരു പക്ഷേ തന്നെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നിട്ട് വായിച്ച് ചിരിക്കുന്നുണ്ടാവും അദ്ദേഹം എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിലും തന്നെ പിടിക്കാൻ പറ്റാത്തതിന് കാരണം ഒരുപാട് ഭാഷകളുള്ള കഴിവ്, അസാമാന്യമായിട്ട് ചിന്തിക്കാൻ, ആളുകളെ പറ്റിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും. പക്ഷേ കളിക്കുന്നത് കേരള പോലീസിനോടാണ്. നിങ്ങൾ എത്ര പ്രായം ചെന്നു കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും അത് കണ്ടെത്താനുള്ള ഒരു കേൾപ്പ് നമ്മുടെ കേരള പോലീസ്.
0: 10-25 വർഷം കഴിയുമ്പോ ഇതൊക്കെ ഒരു ചിലപ്പോ ചരിത്രമാവുന്ന ഒരു കേസായിരിക്കും. കേരളത്തിലെ തന്നെ അടുത്ത തലമുറ അതിന്റെ അടുത്ത തലമുറ കേട്ട് വളരുന്ന ഒരു കേസ് തന്നെയായിരിക്കും സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലെ
1: വലിയൊരു
0: സ്വീകരണം
1: തീർച്ചയായിട്ടും വലിയ പ്രവാസി സമൂഹത്തിന്റെ വലിയ സ്വീകരണം നടക്കുന്നു, വലിയ ഡീലുകൾ നടക്കുന്നു. അവിടെ പോയിട്ട് ഇന്തോനേഷ്യയിൽ പോയപ്പോൾ ആ രാജ്യവുമായിട്ടുള്ള ഡീല്, ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെയും ഡീല്, ത്രിരാഷ്ട്ര സന്ദർശനം 11 നാളെ പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കുറെ മൂലധനം വരാൻ, പ്രൈവറ്റ് കമ്പനികൾ ഉൾപ്പെടെ നമ്മൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള ധാരണയൊക്കെ ആവുന്നുണ്ട്. മാത്രമല്ല ഇന്തോനേഷ്യ അവരുടെ പരമോന്നത പുരസ്കാരം നൽകിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നു. ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് സ്വീകരിക്കുന്നതും ആ ഒരു വലിയ പ്രവാസി സമൂഹത്തിനൊപ്പം അവർ ചേർന്നിട്ട് രണ്ടുപേരും സ്റ്റേജിൽ വരുന്ന ആ കാഴ്ചയൊക്കെ ലോക ഭൂപടത്തിൽ ഇന്ത്യ വല്ലാതെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന്റെ എല്ലാ നന്മകളും അതിന്റെ എല്ലാ കരുത്തും നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ വരട്ടെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളും ആശംസിക്കുന്നത്. അതില് നരേന്ദ്രമോദിക്ക് വലിയൊരു എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഇത്രയും കൊല്ലം രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് വളരെ സജീവമായിട്ട്.
1: ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്നും ഈ ലോക കാര്യങ്ങളിൽ ലോക നേതാക്കളൊക്കെ ചേർത്ത് പിടിക്കുന്ന കൈ കൊടുക്കുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി തന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആ ബന്ധം വളർത്താൻ വേണ്ടിയിട്ട്, അതിപ്പോ നിങ്ങൾ PR ആണെന്നോ വേറെ എന്താണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ആ രീതിയിൽ അത് വളർത്തുന്നതിന് നമുക്ക്
0: കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്നുള്ള ശരിക്കും
1: പിന്നെ രാഷ്ട്രീയമില്ല, രാഷ്ട്രം മാത്രമേ ഉള്ളൂ.
0: അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. PSൽവാഴും സുഖിയന്മാർ 4 ലക്ഷത്തിലേറെ ശമ്പളം, പെൻഷൻ 2.5 ലക്ഷം.
1: ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയുടെ പ്രസിഡന്റിനെക്കാളും ശമ്പളം വാങ്ങുന്നവരാണ് ഇവരുന്ന്
0: പെൻഷൻ മാസം
1: ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പെൻഷൻ വാങ്ങിയത് എങ്ങനെ വന്നു എന്നാണ്. ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ, ഒരു പ്രോട്ടോകോൾ ഒക്കെ ഇല്ലേ? ഇന്ത്യയുടെ പ്രസിഡന്റിനെക്കാളും ഈ പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരു PSC ചെയർമാൻ ശമ്പളം വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ? ശമ്പളം കൊടുക്കുന്നതിനോട് നമുക്ക് എതിർപ്പില്ല, പക്ഷെ ന്യായമായ ശമ്പളമല്ലേ ഓരോരുത്തർക്കും പാടുള്ളൂ.
0: ഈ നമ്മുടെ അതുപോലെ തന്നെ MLA ഒപ്പിട്ട് പണം തട്ടിയ മുൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു PA അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു അറസ്റ്റിലായത് എന്തായിരുന്നു വിഷയം?
1: അത് MLA വ്യാജ ഒപ്പിട്ടിട്ട് കാര്യങ്ങൾ MLA വ്യാജ ഒപ്പല്ലേ, MLA അതേ ഒപ്പ് ഒന്നും കാണുന്ന ഒപ്പല്ലേ, MLA വന്നില്ല സ്വന്തമായിട്ട് അങ്ങ് ഇട്ടു. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്, ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചിലപ്പോൾ എനിക്കൊക്കെ മിക്കവാറും മാത്സിലാണ് വളരെയധികം മാർക്ക് കുറയും, ആ സമയത്ത് ഇത് കൊണ്ടുപോകാനൊരു പേടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് ഒപ്പിടാതെ വയ്ക്കും. ടീച്ചർ നാളെ ഇത് തന്നില്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുമ്പോൾ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ പമ്മിപ്പമ്മി നിൽക്കും, ഏതെങ്കിലും സ്ഥലത്ത് മൂപ്പര ഒപ്പിട്ടതൊക്കെ ഒന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് അത് അതേപോലെ ഇതിൽ ഒപ്പിട്ടിട്ട് ടീച്ചർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ നമ്മുടെ കള്ളത്തരം, പിന്നെ വിളിപ്പിക്കും അച്ഛനെ, ആ പ്രോഗ്രസ് കാർഡിൽ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തല്ലോ, മാസിൽ ഇത്ര മാർക്ക് കുറഞ്ഞിട്ട് മോൾക്കൊക്കെ ഒപ്പിട്ട് കൊടുത്തല്ലോ എന്ന് പറയുമ്പോഴാണ് എപ്പോ ഏതൊപ്പ്. അതുപോലെയാണ് MLA ഒപ്പിട്ട്
0: നമ്മുടെ നാട്ടില് +1 സ്പോർട്സ് കോട്ടയിൽ ആളില്ല എന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നിട്ടുണ്ട്. 3514 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഞാൻ 10th class
1: കമ്പോ ഇല്ല ആളുകൾക്ക്,
0: അല്ല ഞാൻ 10 കഴിഞ്ഞിട്ട് ഞാൻ സ്പോർട്സ് കോട്ടയിലാണ് കയറുന്നത്. ഈ സ്പോർട്സ് കോട്ടയിൽ അന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിൽ ലാസ്റ്റ് ഡേയിൽ സീറ്റ് ഇല്ല. അവിടെ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് പിന്നെ എങ്ങനെങ്കിലും ഇതിന്റെ സ്കോർ അനുസരിച്ചാണ് വരുന്നത്. അവിടാണ് 3514 സീറ്റ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും ഒരു ഒരു കമ്പോ ഇല്ല, ഇത് നമുക്കൊക്കെ ഫയറായിരുന്നു.
1: ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ജോലി കിട്ടുന്നതോ കോട്ടയിൽ കയറുന്നതോ അല്ല, സ്പോർട്സിനോടുള്ള നമ്മുടെ ഒരു ആഭിമുഖ്യം കുറയുന്നു എന്നുള്ള ഒരു ചിന്തയും കൂടി അല്ലേ വരുന്നത്.
0: ഒരുപാട് പ്രത്യേകതയുണ്ട്, ഫീസ് കൊടുക്കണ്ട. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ കഴിഞ്ഞ ഒരുപാട് ആനുകൂല്യങ്ങളും അത് നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അറിയാം, നമുക്കറിയാം NCC പോയാൽ ഇത്ര ഇത് കിട്ടും, അപ്പൊ നമുക്ക് NCCയോട് ഒരു കമ്പം വരും. സ്പോർട്സ് കോട്ടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലല്ലേ വന്നേ എന്ന് അന്ന് പറയാം. അപ്പൊ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം മാറുന്ന ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് ഗവൺമെന്റ് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യണം കുട്ടികളെ.
1: വരട്ടെ, അവർ സ്കൂൾ തലത്തിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് LKG KG ആ തലത്തിൽ നിന്ന് കുട്ടികളുടെ സ്പോർട്സിലേക്കുള്ള വാസന. ഇപ്പൊ നമുക്ക് ഫുട്ബോളിൽ ലോകകപ്പ് കളിക്കുമ്പോൾ നമ്മളെ ഇന്ത്യ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതപിക്കുന്നുണ്ട്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനാണ് ഇവിടെ 3000 കോട്ട അല്ലെ 3000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന വാർത്ത വരുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട് NSS ഏതോ ഈ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമുക്ക് ഏതോ എത്ര 20% എന്തോ കിട്ടുമെന്ന്, അതിന് പോലും സീറ്റില്ല. ഞങ്ങൾ ഫുള്ളായി, ആൾക്കാർ അലോട്ട് ചെയ്യുന്നതിന് ഫുള്ളായിട്ട് ഇനി അടുത്ത വർഷം നോക്കാൻ
1: സ്ഥലത്താണ് ഇത്.
0: ഭയങ്കര
1: ഒരു കോടതി വാർത്ത വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് കാരണം എഴുതി നൽകണമെന്നത് നിർബന്ധമാണോ എന്ന വിഷയം വിശാല ബെഞ്ചിന് വിട്ടേക്കുമെന്ന് സുപ്രീം കോടതി. അറസ്റ്റ് മെമ്മോയിൽ വകുപ്പ് തെറ്റായി എഴുതിയെന്നതിനാൽ മാത്രം അറസ്റ്റ് തന്നെ റദ്ദാക്കി ജാമ്യം നൽകുന്നത് ശരിയാണോ എന്ന മേഘാലയയിലെ ഹണിമൂൺ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം പരിശോധിക്കുക. അതായത് ബിസിനസ്സുകാരനായിട്ടുള്ള രാജ രഘുവംശിയെ 2025 മെയ്യിൽ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ സോനം രഘുവംശിയുടെ ജാമ്യം ശരിവച്ച ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തിട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ എത്തുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക കേസിൽ അറസ്റ്റ് മെമ്മോയിലെ ടൈപ്പിംഗ് പിഴവ് ചൂണ്ടിക്കാട്ടി അറസ്റ്റ് റദ്ദാക്കി ജാമ്യം നൽകാൻ സാധിക്കുമോ എന്ന് മേഘാലയ സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചോദിക്കുന്നു. അപ്പൊ അറസ്റ്റ് മെമ്മോയിൽ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിതയിലെ BNS-ലെ 103(1) വകുപ്പിന് പകരം 403 എന്ന വകുപ്പാണ് എഴുതിയത്. ഇത് ടൈപ്പ് ചെയ്തപ്പോഴുള്ള പിഴവാണെന്ന് സർക്കാർ വാദിച്ചു. ടൈപ്പിംഗ് പിഴവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തിനാണ്, അതുകൊണ്ട് ജാമ്യം നൽകാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മളിപ്പോൾ രാത്രി വീട്ടിൽ വന്നിട്ട് ഒരു കാര്യത്തിന് അറസ്റ്റ് ചെയ്യുന്നു, എന്ത് കാര്യത്തിനാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് നിയമത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അല്ലേ. നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അറിയണം ഏത് കുറ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഗ്രാവിറ്റി എന്താണ്, അതിന് നമുക്ക് നിയമസഹായം വേണമെങ്കിൽ അത് തേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പോലീസ് വന്നിട്ട് ഒരു രാത്രിയിൽ പണ്ട് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ചെയ്ത പോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് അകത്തിട്ടിട്ട് വർഷങ്ങളോളം മാസങ്ങളോളം രാജ്യം കേസിലൊക്കെ സംഭവിച്ചതുപോലെ ഒന്നും അറിയാത്ത ആ രീതിയിലേക്ക് പോകരുത്. അതൊക്കെ ഒരു പ്രാകൃത കാലഘട്ടമാണ്. പുതിയ കാലഘട്ടത്തിൽ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു, എത്ര ദിവസത്തേക്ക് പോകുന്നു, കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി എന്താണ്, നമുക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്താണ് എന്നതൊക്കെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നയാൾക്ക് കൃത്യമായിട്ട് അറിയണം.
0: തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിൽ അതുപോലെ തന്നെ ഈ എയർ ഫെയറിന്റെ കാര്യത്തിൽ ഒരു 30% ഒക്കെ കുറവ് പല ഡെസ്റ്റിനേഷൻ, അത് ഡെസ്റ്റിനേഷൻ മാറ്റിയിടുന്നത് ഇപ്പൊ നമുക്കറിയാം ദുബായിൽ നിന്ന് പോകാതെ അബുദാബിയിൽ നിന്ന് എടുക്കുന്നത്, അതുപോലെ തന്നെ നാട്ടിലെ ചില മറ്റിപ്പോ മാംഗ്ലൂർ എയർപോർട്ടിലേക്കൊക്കെ നിങ്ങൾ ചൂസ് ആണെന്നുണ്ടെങ്കിൽ കുറവാണ്. മെയിൻ സിറ്റീസ് അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പലയിടങ്ങളിലും കുറവാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മുടെ നമ്മൾ കേരളത്തിലേക്ക് പോവാണെങ്കിൽ എനിക്കൊന്ന് എല്ലായിടത്തും നല്ല റേറ്റ്
1: തന്നെയാണ്. എനിക്കത് ജൂലൈ മാസം മൊത്തം അങ്ങനെയായിരിക്കും, പിന്നെ ഓഗസ്റ്റിലും വരും. കാരണം വെച്ചാൽ ഓണം വരാൻ പോകുന്നു, മാത്രമല്ല രക്ഷിതാക്കൾക്ക് 2 മാസം കുട്ടികളെ പോലെ അവധി കിട്ടില്ലല്ലോ. അപ്പൊ കുറച്ചുപേര് ജൂലൈയിലായിരിക്കും പോകുന്നത്, കുറച്ചുപേര് ഓഗസ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. ഈ 2 മാസവും നാട്ടിലേക്കുള്ള ഫെയർ ഭയങ്കരമായിരിക്കും. ഇനി സെപ്റ്റംബർ ഓൺവേർഡ്സ് ഓഗസ്റ്റ് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള ഫെയറും കൂടുതൽ സമയമാണ്. അത് കഴിഞ്ഞാൽ പൂജയായി, ഒക്ടോബർ നവംബർ പൂജ,
0: പിന്നെ
1: ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി.
0: ഇനി എന്താ പറഞ്ഞു, ഇനി അങ്ങോട്ട് സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വർഷം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പശ്ചിമേഷ്യയിലെ സംഘർഷം വന്ന സമയത്തായിരുന്നു ഒരു ഓഫ് സീസണിലേക്ക് പോയിരുന്നത്. പക്ഷെ അന്നേരം പിന്നെ ഫ്ലൈറ്റ്സും കാര്യങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ വീണ്ടും ഫ്ലൈറ്റിന്റെ റേറ്റ് കൂടുന്ന ഒരു സിറ്റുവേഷനുമാണ്.
1: കറക്റ്റാണ്, നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ യാത്രയൊക്കെ മുടങ്ങി കിടക്കുന്നത് കാരണം യുദ്ധം കാരണം ഒന്നും ഫ്ലൈറ്റ് ഇല്ല, പിന്നെ നാട്ടിൽ പോകാൻ ചിലർക്ക് പേടി കാരണം തിരിച്ചു വരാൻ പറ്റില്ല എന്ന്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്.
0: കറക്റ്റ് 1 വർഷം പോകേണ്ട ആള് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. അങ്ങനത്തെ വിഷയമുണ്ട്.
1: തീർച്ചയായും ഞാനൊക്കെ ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് പോകണമെന്ന് ഉദ്ദേശിച്ചാൽ, പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുണ്ട്. ഇപ്പൊ കുറച്ച് താഴുമ്പോഴത്തേക്ക് ഇപ്പൊ ഫെയർ ഭയങ്കരമായിട്ട് കൂടി, ഇപ്പൊ എങ്ങനെ പോകും, ഒരുവിധ ആളുകൾക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് കപ്പൽ വരുന്നത് അത് വേറൊരു പിന്നെ എന്താ കോമഡി എന്ന് പറഞ്ഞാൽ
0: സത്യം പറഞ്ഞ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്.
1: അത്രേ എടുക്കാൻ
0: പാടുള്ളൂ. കാരണം നമ്മൾ തന്നെ എന്തോരം ആശയോടെയാണ് നമ്മൾ ഒരു കാലഘട്ടത്ത് പറഞ്ഞത് അല്ലെ കപ്പൽ വരുന്നുള്ള കാര്യം. ഇപ്പൊ എന്ത് ചെയ്യാ കപ്പല്?
1: അല്ല, ഈ കപ്പൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 200 കിലോ ഏത് പ്രവാസിയാണ് കൊണ്ടുപോകുന്നത്? അല്ല, അത് ഈ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഒരു സാധാരണക്കാരനെ ലക്ഷ്യമിട്ടാണല്ലോ നിങ്ങൾ ഏറ്റവും കുറവിൽ കൊണ്ടുവന്നത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള പ്രവാസിക്ക് അടുപ്പിച്ചടുപ്പിച്ച് ചിലപ്പോൾ ഇപ്പൊ തൊഴിലാളികൾക്ക് 30, 60, 45 ദിവസം ലീവ് കിട്ടുന്നു. അതിന് 4 ദിവസം അവർക്ക് കപ്പലിലിരുന്നു അങ്ങോട്ട്, 4 ദിവസം ഇങ്ങോട്ട്, അവിടെ അത്രയും പോയി. 200 കിലോ ഏത് പാവപ്പെട്ട പ്രവാസിക്കാണ് കൊണ്ടുപോകാനുള്ള? ഇല്ല, എത്രയും പെട്ടെന്ന് നമ്മൾ നാട്ടിലെത്തണം എന്ന് ആഗ്രഹിക്കുക. ഇത് പിന്നെ ടൂറിസം ആണെങ്കിലും ഓക്കെ, നമുക്ക് കാട് കടലൊക്കെ കണ്ട് കടലിലെ പിന്നെ കപ്പലിലെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഒരു ലീഷർ ടൈം പോലെ നമുക്ക്
0: പോകാം.
1: ഒരു ദിവസം രണ്ട് പോട്ടെ, UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ വഴി പോയി ഞങ്ങളെന്ന് നമുക്ക് ടൂറിസത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ നിങ്ങൾ അത് ഉപയോഗിച്ചോ? പക്ഷെ നിങ്ങൾ എന്തിനാണ് അത് സാധാരണ പ്രവാസികൾക്കും സാധാരണക്കാർക്കും പാവപ്പെട്ട മനുഷ്യർക്കും തൊഴിലാളികൾക്കും സഹായകമാകുന്നു എന്ന രീതിയിൽ നിങ്ങൾ അതിനെ കോട്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം സാധാരണക്കാരായ പ്രവാസികൾക്കും സമയത്തിന് വീട്ടിലെത്തണം, ചെറിയ നിരക്കിൽ നമുക്കും 4 മണിക്കൂറുകൊണ്ട് നമ്മുടെ നാട്ടിലെത്തണം. അല്ലാതെ പാവപ്പെട്ടവനായതുകൊണ്ട് 200 കിലോയും എടുത്തിട്ട് 3-4 ദിവസം എടുത്തിട്ട് നാട്ടിലെത്തിക്കുമ്പോൾ ഭയങ്കര കൊടിയ അനീതിയാണ് ആ പ്രസ്താവന.
0: 200 കിലോയാണ് ഹൈലൈറ്റ് ചെയ്യുന്നെങ്കിൽ കാർഗോയുടെ ഒരു സീറ്റ് ഇട്ട് അർത്ഥം.
1: അതെ,
0: അല്ലാതെ നമ്മളിങ്ങനെ ആശിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു.
1: ഇനി കുറെ ജയത്തിന്റെ വാർത്ത പറഞ്ഞുകൊണ്ട് ഒരു തോൽവിയുടെ വാർത്ത പറയാം. തോൽവി തുടർക്കഥ പരമ്പര ഇംഗ്ലണ്ടിനെ, ഇന്ത്യക്ക് തുടർച്ചയായിട്ട് 2ാം പരമ്പര തോൽവി. ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒരു അപ്രമാദിത്വം അവസാനിക്കുന്ന സൂചന നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നടക്കുന്നത്. ഇന്ത്യക്കെതിരായിട്ടുള്ള T20 പരമ്പര ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. 4ാം മത്സരത്തിൽ 9 വിക്കറ്റ് തകർപ്പൻ ജയമാണ് ഇംഗ്ലണ്ട് കുറിച്ചത്. ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള 2ാം T20 പരമ്പര തോൽവിയാണിത്. 12 വർഷത്തിന് ശേഷമാണ് ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ ഒരു T20 പരമ്പര തോൽക്കുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം ടി ട്വന്റി പരമ്പര തോൽവി. ക്യാപ്റ്റനായ ശേഷം ഇതുവരെ ഒന്നിൽ പോലും വിജയം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആദ്യ 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ജയിക്കാത്ത ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നാണക്കേട് കൂടി ശ്രേയസ് അയ്യരുടെ ക്യാപ്പിലേക്ക് വരികയാണ്. ഒരു പുതിയ ആൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്.
0: എനിക്കത് ഈ ഫുട്ബോളിൽ ഇച്ചിരി താന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു ക്രിക്കറ്റിന്റെ വാർത്തകൾ.
1: നല്ലത് അങ്ങനെയാണ് വേണ്ടത്. ശരിക്കും ക്രിക്കറ്റിനോട് നമുക്ക് എതിരുണ്ടായിട്ടുണ്ട്. നമ്മൾ ക്രിക്കറ്റിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ക്രിക്കറ്റിന് ഏറ്റവും അധികം ആരാധകരുള്ള ഒരു നാട്ടിലെ ആൾക്കാരാണ് നമ്മൾ ഇന്ത്യൻസ്. പക്ഷേ ഫുട്ബോൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ അതെല്ലാം മാറുന്നു. പ്രത്യേകിച്ച് ലോകകപ്പ്. ഈ ലോകകപ്പിൽ 4 വർഷം കൂടുമ്പോൾ മാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെക്കാളും ക്ലബ് ഫുട്ബോളിനെ പിന്നെ പിന്തുടരുന്ന കുറേ മനുഷ്യരുണ്ട്. അവരിതിനെ അരച്ച് കലക്കി കുടിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയും, അർജന്റീന ഈജിപ്റ്റ് മത്സരത്തിൽ ശരിക്കും റഫറിങ് വല്ലാതെ കളിച്ചിട്ടുണ്ടോ, കളിയുടെ കൃത്യമായ രീതികൾ. നിങ്ങൾ ക്ലബ് ഫുട്ബോൾ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നടത്തുന്ന ഫൗളൊന്നും ഫൗളായിട്ടേ തോന്നില്ല, ഇത് കൊടുക്കാത്ത എന്താന്ന് തോന്നില്ല. കാരണം അതിലും മാരകമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലബ് ഫുട്ബോളിൽ നടക്കുന്നത്. അപ്പോൾ ലോകകപ്പിൽ നമുക്ക് നമ്മുടെ ഇഷ്ട താരങ്ങൾ ഇഷ്ട ടീമുകളൊക്കെ കയറാതപ്പോൾ നമുക്ക് വരുന്ന ഒരു ഫ്രസ്ട്രേഷനും നമുക്ക് വരുന്ന ഒരു വിഷമവും വേദനയും അതൊക്കെയാണ്. പിന്നെ അർജന്റീന ആയാലും പോർച്ചുഗൽ ആയാലും ഫ്രാൻസ് ആയാലും ബ്രസീൽ ആയാലും നമുക്കൊക്കെ ആരാധനയുണ്ട്. ആരാധന അതിന് വിട്ടിട്ട് നമ്മൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ ഇവരെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകരുത്. ഇതൊരു കളിയാണ്. ഒരാൾ ജയിച്ചേ വെക്കൂ, ഒരാൾ തോറ്റേ വെക്കൂ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാവാം. അത് അടുത്ത 4 വർഷം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ അതൊക്കെ പറഞ്ഞു തീർക്കുക, അതായിരിക്കും നല്ലത്.
0: എനിക്കത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ക്രിക്കറ്റിന്റെ മേന്മ തന്നെ ഇരുന്നേനെ അത് വളരെ ഉറപ്പായിട്ടുള്ള അതാണ് ഇപ്പൊ കാണുന്നത്.
1: ശരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ചടുലമാണ്.
0: ഒരു 2 മണിക്കൂറത്തെ ഗ്രേറ്റ് സെലിബ്രേഷൻ ആണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
1: അതെ, ഓരോ സെക്കൻഡും നമുക്ക് നമ്മളും ഓടുകയാണ്, നമ്മളും ചാടുകയാണ്, നമ്മളും ഗോൾ അടിക്കുകയാണ്. ക്രിക്കറ്റിൽ അങ്ങനെയല്ല, നമ്മൾ റിലാക്സ്ഡ് ആണ്, നമ്മൾ കുറെ കൂടി ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ്, നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിരകളിൽ എന്താ പറയുക, ഭ്രാന്ത് നിറക്കുന്ന ആ പന്തിന്റെ ഒപ്പം നമ്മൾ ഓടുന്ന ആ കളിക്കാരനോട് നമുക്ക് അടങ്ങാത്ത അവിഭാജ്യം അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യ ഏതെങ്കിലുമൊക്കെ ഒരു വേൾഡ് കപ്പിൽ കളിക്കുമ്പോൾ ഇന്ത്യയുടെ കൂടിയായിട്ട് നമുക്കും പിന്നെ സന്തോഷത്തോടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ഉണ്ടാവുമായിരിക്കുമല്ലേ?
0: തീർച്ചയായിട്ടും. എന്താണേലും എനിക്കൊന്ന് പ്രധാന വാർത്തകൾ ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
1: ഗൾഫ് പേജിലെ ഷാർജയിൽ പൊതുനിരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് 2 പേർ അറസ്റ്റിൽ, കാറുകൾ പിടിച്ചെടുത്തു. എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് വലിയ രീതിയിൽ നമ്മുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് ഇവിടെ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. വീക്കെൻഡ് ആണ്, പുറത്തേക്ക് പോകുന്നവരൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവുക, വെള്ളമൊക്കെ എടുത്തിട്ട് പോവുക, സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള സൂര്യൻ്റെ ഇത് ഏൽക്കാതിരിക്കുക എന്ന കാര്യങ്ങളൊക്കെ അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം കുഞ്ഞുങ്ങളെ വാഹനത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇരുത്തിയിട്ട് പോകരുത്. കൊടും ചൂടാണ്, എവിടെ പോകുന്നു അവിടെ കൂടെ അവരെ കൊണ്ടുപോവുക എന്നും കൂടി വദീമ ലോ ഉണ്ട്. UAE സംബന്ധിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ലോ ആണ്. സ്വന്തം കുഞ്ഞായാൽ പോലും നമ്മുടെ ഒരു അശ്രദ്ധ കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അഴിക്കുള്ളിലാകും.
0: തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം 10 മണിക്ക് ഞാൻ വെതർ വായിക്കുന്ന സമയത്ത് ഫീൽഡ്സിലേക്ക് 51 ഡിഗ്രിയാണ്. 10 മണിക്ക് ഇന്നലൊക്കെ നല്ല ചൂടായിരുന്നു. വെളിയിൽ പോകുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം നല്ല ചൂടാണ്. എന്തായാലും മാക്സിമം നിങ്ങൾ 12 to 3 വരെ ആരും തന്നെ പണിയെടുക്കാൻ ഇരിക്കുക എന്നുള്ളൊരു കാര്യം.
1: വീടിന്റെ മുന്നിൽ കുറച്ച് വെള്ളം വെക്കുക നമ്മുടെ ഡെലിവറി റൈഡർമാർക്ക്. അതൊക്കെ നമ്മൾ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാന്നൊക്കെ ഇത് കേൾക്കുന്ന തോന്നുന്നുണ്ടാവും. എന്നാലും ഇന്ന് വെക്കാൻ മറന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു പറച്ചിൽ ചിലപ്പോ ഒരു ബോട്ടിൽ വെള്ളം അവിടെ വെക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതായിരിക്കും
0: അവര് ചോദിക്കാനും നമുക്ക് അവരോട് ചോദിക്കാനും ഇട വരുന്നില്ല. ഒരെണ്ണം അങ്ങ് മേടിച്ചു
1: അതാ
0: 6 ദിനത്തിന്റെ കോസ്റ്റേ ഉള്ളൂ ഒരു ചെറിയ കേസിന്. അത് അവിടെ മേടിച്ചു വെച്ച് ഒരാഴ്ച 6 ദിനത്തിൽ കൂടുതൽ ഒന്നും വേണ്ടി വരുന്നില്ല അല്ലേ? നമ്മൾ 2 ചായ കുടിക്കുന്ന കാശേ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ അങ്ങനെ പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷേ 2 ചായ കുടിക്കുമ്പോൾ കഴിഞ്ഞു. അതാണ് നമ്മൾ ഒരു കേസ് വെള്ളം എടുത്തിട്ട് അവിടെ വെക്കുമ്പോൾ നമ്മൾക്ക് അത് വേണമെന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നത്. പലർക്കും അങ്ങനെ ചിന്ത ഉണ്ടാവില്ല, നമുക്കും അങ്ങനെ ആർക്കും ഒരു ചിന്തയില്ല. എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത് എല്ലാവരും ഒരു അടിപൊളി വീക്കെൻഡിലേക്ക് പോകുന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് വരുന്ന ടോപ്പ് ഓഫ് ദ ഹവറിൽ നമുക്ക് 8 മണിക്കും 9 മണിക്കും ഒക്കെ തന്നെ മിനി ബത്മാനിൽ നിന്ന് കേൾക്കാന്നാണ്. അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM. അക്ഷയ് മിനി ബത്മയാണ് പ്രസ് ക്ലബിൽ നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഡേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ എനിക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത്. നമ്മുടെ വീക്ക് ഡേയ്സിൽ, അതായത് നോർമൽ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീ ആയിട്ടാണ് കാണുന്നത്. കൺജഷൻ ഉണ്ട്, ചെറിയ സ്ലോ മൂവിങ്ങും ഉണ്ട്, അതല്ലാതെ വലിയ വിഷയമോ കാര്യങ്ങളോ ആയിട്ട് ഒന്നും കാണുന്നില്ല. നമ്മുടെ എമിറേറ്റ്സ് റോഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ബാറ്റ് ഡെയിലി ഫ്രീ ആണ്. അല്ലെ ടോൾ റോഡ് ഇച്ചിരി വെഹിക്കിൾ കൗണ്ട് കൂടുതലുണ്ട്, ആസ് യൂഷ്വൽ പോലെ തന്നെ. അതിൽ കൂടുതൽ കാണുന്നില്ല. ഈ റോഡുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തുള്ള ഒരു കൂടുതൽ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റയർ സ്ട്രെച്ച് ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഫോഗ് എവിടെങ്കിലും ഉണ്ടോ അത് മാത്രം എനിക്കൊന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ വിസിബിലിറ്റി കുറവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വണ്ടി ഓടിക്കാത്ത സമയത്ത് തന്നാൽ മതി.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12th ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോളെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ആഫ്രിക്കൻ കരുത്തരെ തകർത്തു ഫ്രാൻസ് സെമിയിൽ. ഗൾഫിൽ ഇറാന്റെ കനത്ത വ്യോമാക്രമണം, യു എസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും, ചെറുത്ത് രാജ്യങ്ങൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ എന്നിവിടങ്ങളിലെ യു എസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ കനത്ത വ്യോമാക്രമണം. ചിതറിവീണ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് കുവൈറ്റിൽ ഒരാൾക്ക് പരിക്കേറ്റു. ബഹ്റൈനിൽ പലതവണ അപായ സൈറനുകൾ മുഴങ്ങി. സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം. കുവൈറ്റിന്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത്. 3 ബലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും 10 ഡ്രോണുകളുമാണ് കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. ഖത്തറിലും സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജോർദാനിലെ യു എസ് സേനാത്താവളം ലക്ഷ്യമിട്ടെത്തിയ 10 മിസൈലുകളിൽ 8 വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് പുറത്തു പോകില്ലെന്ന് ഇറാഖ്. ഉയർന്ന അളവിൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇറാഖിന്റെ ഉൽപ്പാദന ക്വാട്ട പുതുക്കി നിശ്ചയിക്കണമെന്ന് പ്രധാനമന്ത്രി അലി അൽ സെയ്ദി. നിലവിൽ ഇറാഖിന് അനുവദിച്ചിരിക്കുന്ന ക്വാട്ട പര്യാപ്തമല്ലെന്ന്. എണ്ണ ഉൽപ്പാദനത്തിന്റെ അളവിൽ സൗദി കഴിഞ്ഞാൽ ഒപെക്കിൽ 2 സ്ഥാനം ഇറാഖിനാണ്.

പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. തുടർച്ചയായ മൂന്നാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം. കൊണാർക്ക് നഗരത്തിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണ ശ്രമമുണ്ടായെന്ന് ഇറാൻ. ബുഷഹർ ആണവ കേന്ദ്രത്തിനടുത്ത് ഉൾപ്പെടെ തെക്കൻ ഇറാനിൽ ഉടനീളം സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഏത് സമയവും ആക്രമിക്കാൻ സജ്ജമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിക്കുകയും ചെയ്തു. മറ്റ് വാർത്തകളിലേക്ക്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടന്നുപോകുന്നത്. 90 കോടിക്ക് പിന്നാലെ 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം അറിയിച്ചതായി അനൂപ് ജേക്കബ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന് രേഖകൾ. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ. മഴക്കെടുതിയിൽ മരണം 9 കവിഞ്ഞു. കേരളത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 4 ദിവസവും തുടരുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിൽ. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുത അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കും. ഡൽഹിയിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. 4 മരണം കനത്ത മഴയിൽ. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 9 വാർത്ത. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതിയുടെ വാർത്തകളാണ് പുറത്തുവരുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുണ്ടെന്ന വസ്തുത ഔദ്യോഗികമായി സമ്മതിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങളുടെ എഞ്ചിനും മറ്റു ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന പ്രാഥമിക വിലയിരുത്തൽ. നിർണായക മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന് കണ്ടെത്തൽ. 4 മുൻപ് കെട്ടിടത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് 3 മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. കൊല്ലം ചടയമംഗലത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് തീപിടിച്ചു. കുരിയോടിനടുത്ത് പുലർച്ചെയായിരുന്നു സംഭവം. പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. അപകടസമയത്ത് ബസ്സിലുണ്ടായിരുന്ന 8 യാത്രക്കാരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.

ഐ ടി ജീവനക്കാരുടെ അപകട മരണത്തിൽ വൻ വഴിത്തിരിവ്. ബൈക്ക് നിയന്ത്രണം വിട്ടല്ല അപകടമെന്ന് കണ്ടെത്തി. ബൈക്കിന് പിന്നിലിടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു. പോലീസിന് തോന്നിയ സംശയമാണ് വഴിത്തിരിവായത്. 25 വയസ്സുകാരായ രണ്ട് സുഹൃത്തുക്കളാണ് ഇന്നലെ തിരുവല്ലത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചത്. ബൈക്കിലിടിച്ച കാർ മലയൻകീഴിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കാർ ഓടിച്ച യുവാവ് പിടിയിലായി. ഇടിച്ചിട്ട് നിർത്താതെ പോയതാണെന്ന് പ്രതി വിപിൻ പോലീസിനോട് സമ്മതിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇതിന്റെ കൂടുതൽ വ്യക്തത ലഭിച്ചത്. ഉസ്ബെക്കിസ്ഥാനിലെ പെൺകുട്ടിയുടെ മരണം പെൺകുട്ടി നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് ബന്ധുക്കൾ. മതപരിവർത്തനത്തിന് ശ്രമം നടന്നുവെന്നും ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുകയാണ്. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയോണൽ മെസ്സിക്കൊപ്പമെത്തി. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകൾ എന്ന സുവർണ നേട്ടവും കൈവരിച്ച കിലിയൻ എംബാപ്പെ. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പയെ തേടിയെത്തി. മൊറോക്കോയെ അഭിനന്ദിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര് കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11 കളി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അറിയിപ്പ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണി വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടത് െ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്.

0: Action News was brought to you by Daimler Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock ഇപ്പോൾ സമയം 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 63%.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rafael Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rafael Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

0: ஆர் லிசனிங் டு சாண்ட் டியூன்ஸ் வித் அக்ஷய் அண்ட் வித்யா.
1: Good morning, welcome back home 92.2 FM Lakers. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ മറ്റൊരു വീക്കെൻഡിലേക്ക് കൂടെ എത്തിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ഞാനിങ്ങനെ വണ്ടിയെടുത്ത് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം നമുക്കൊരു ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ട്. ഒരു സിഗ്നൽ കഴിഞ്ഞിട്ടാണ് സീബ്ര ക്രോസിംഗ് വരുന്നത്. അപ്പം ഞാൻ എന്തിനാണ് സിഗ്നൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സിഗ്നൽ കഴിയുമ്പോൾ പ്രോബബ്ലി നമ്മൾ സ്ലോ ആയിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത് അല്ലേ. അപ്പം ഞാനിങ്ങനെ സ്ലോ ആയിട്ട് വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് കാണാം സീബ്ര ക്രോസിംഗിൽ. അപ്പം ഇങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയ സമയത്താണല്ലോ ഒരു ബൈക്ക് രണ്ട് പേര്, ഒരു ചെറുപ്പക്കാർ പിള്ളേരാണോ എന്ന് എനിക്കറിയില്ല, രണ്ടുപേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പാച്ചിൽ പോയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ആ ചേച്ചി അവിടുന്ന് ഇറങ്ങി, ആ ഭാഗ്യം എന്ന് പറയാം, ആ സീബ്ര ക്രോസിംഗിലോട്ട് കയറിയതേ ഉള്ളൂ. എങ്ങാനും ഏകദേശം ഒരു 2-3 സെക്കൻഡിനായിരുന്നെങ്കിൽ ആ ചേച്ചീനെ ഇടിച്ചേനെ. ഇവര് ഒരു നോട്ടവും ഇല്ല. എന്താ ഇത്രയും കാറുകൾ നിർത്തിയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ബോധം വേണ്ടേ, സൈബർ ക്രോസിംഗ് ആണ്, ആരെങ്കിലും വേണം എന്നുള്ള ആരെങ്കിലും വരുന്നു എന്നുള്ള ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചുപോയി, ഇടിച്ചില്ല എന്നുള്ള രീതിയിലുള്ള അവരുടെ പോക്ക് കണ്ടിട്ട്. ആൻഡ് ദെൻ അടുത്തൊരു സിഗ്നലിൽ അപ്പം ഞാൻ അടുത്ത സിഗ്നലിൽ ചെന്നിട്ടെങ്കിൽ ഇവരോട് ഇച്ചിരി ഒരു മര്യാദയ്ക്ക് കൂടെ സഹോദര എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവരാ സിഗ്നലും റെഡാകുന്നതിന് എനിക്കൊന്നും 1 സെക്കൻഡ് മുന്നേ ആ സിഗ്നലും പാസ്, അപ്പം തന്നെ ഓർത്തോ എന്തോരം ഹാർഷായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അതായത് ഷാർജയിൽ ഇതുപോലെ ഈ 2 നിസാൻ പാട്രോള് റോഡിൽ കിടന്ന് റേസ് ചെയ്തിട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾ അപ്പുറത്തെ ആളുടെ വീഡിയോയും ഇപ്പുറത്തിരിക്കുന്ന കാർ അപ്പുറത്തെ കാറിൻ്റെ വീഡിയോ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ചെയ്ത്, അതായത് നമ്മൾ പോലീസിൻ്റെ ക്യാമറയെ പിടിക്കണമെന്ന് പോലും നമുക്കില്ല. നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി സോഷ്യൽ മീഡിയ കണ്ടാൽ തന്നെ കേസാണ്, ഇമ്മീഡിയറ്റ് കേസ് എടുത്തു. അതായത് ഈ പോലീസ് ചേസ് ചെയ്ത് ഈ വാഹനത്തെ സീസ് ചെയ്യുകയും അവർ അതിനുശേഷം ഇവർക്ക് നിയമ നടപടികളിലേക്കാണ് പോയേക്കുന്നത്. എന്നിട്ടൊരു കുറിപ്പ് പോലീസ് കൊടുത്തിട്ടുണ്ട്. ദ റോഡ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ ചലഞ്ച് ആൻഡ് സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം ടു ബൂസ്റ്റ് ഓഫ് വയലേഷൻസ്. എവരി റെക്ലെസ് ബിഹേവിയർ ആസ് ലീഗൽ കോൺസിക്വൻസ് ദാറ്റ് സ്റ്റാർട്ട് ദ മൊമെന്റ് ഇഫ് ഇറ്റ് ഷെയർഡ്, ദ പോലീസ് സെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാനൊക്കെ നല്ല പോലെ സ്പീഡ് എടുത്തിട്ടുണ്ട്. അത് ആ പ്രായത്തിൽ നമുക്ക് ഇത്രയും പോലും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഓരോ ആക്സിഡൻസ് കാണുമ്പോഴും റോഡിൽ മറ്റൊരാളുടെ ജീവിതം അല്ല ജീവന് വിലയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത്രയും വലിയ എടുക്കത്തില്ല. അത് പക്ഷെ വേറൊരു കേസുണ്ട്. നമ്മളിപ്പം ഓഫീസിലേക്ക് ഒരു സമയം ഇച്ചിരി ഒന്ന് വൈകി വരുന്നതിന് നമ്മൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പീഡ് എടുക്കും. പക്ഷെ സ്പീഡ് എടുക്കുന്നത് എവിടെയാണ്? ഇപ്പം നമ്മൾ ആ ലിമിറ്റിലാണ് എടുക്കുന്നത്. നമുക്ക് പറഞ്ഞിട്ടുള്ള റോഡിലെ ലിമിറ്റിലാണ് നമ്മൾ പോകുന്നത്. അതിൽ കൂടുതൽ പോയി ക്യാമറ അടിക്കുമെന്ന് നമുക്കറിയാം. അപ്പം അതൊന്നും അല്ല കേസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഓടിക്കുക, അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കേസ് ഒരുപക്ഷെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പോലീസിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് കേസാണ്, ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്ന കേസ്. പക്ഷേ എനിക്ക് നിർവാഹമില്ലാതെ പോയി, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുക. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്. അപ്പോൾ ഇതുപോലത്തെ കേസുകൾ ഇവൻ നമ്മളാണെങ്കിൽ പോലും ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്ത് പോലീസിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസാവും, വണ്ടി സീസ് ചെയ്യും, പിന്നെ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ രാജ്യമാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ ആരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ലൈസൻസ് പോകാനുള്ള വകുപ്പ് എല്ലാം കാര്യങ്ങളും ഉണ്ട്. ഒരുപക്ഷെ പലർക്കും ലൈസൻസ്, നിങ്ങളൊന്നും ഓർത്താതെ ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ

ഓഫീസിൽ പോവും, നിങ്ങളെങ്ങനെ ശമ്പളം നിങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് നീഡാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈസൻസ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ. അപ്പോൾ വളരെ വ്യക്തമായിട്ടും വളരെ മൃദുവായിട്ടും വളരെ സോഫ്റ്റായിട്ടും നമ്മൾ റോഡിൽ പെരുമാറുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ ഒരു ഇൻസ്റ്റൻസ് കണ്ടത്, ഇന്ന് രാവിലെ കലീസ് ടൈംസിൽ ഈ വാർത്തയും കണ്ടപ്പോഴാണ് ഇച്ചിരി ഒന്ന് ഇമ്പോർട്ടൻസ് പറയണത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിട്ട് എനിക്ക് തോന്നി. എനിവേസ് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു, ചില്ലായി എൻജോയ് ചെയ്ത് ആസ്വദിച്ച് വണ്ടി ഓടിക്കുക. സേഫ് ഡ്രൈവ് ഒരു കിഡിലൻ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത്. ആൻറ്റിൽ 11 o'clock.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: എന്റെ വണ്ടിയുടെ
13: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
14: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയമാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ സംഭവം?
2: ഇന്നത്തെ സംഭവം ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. 3 പതിറ്റാണ്ടിനിടെ നമ്മുടെ ഇന്ത്യയിൽ വിവിധ നഗരങ്ങളിലായിട്ട് അത്യാഡംബര ഹോട്ടലുകളിൽ താമസിച്ചിട്ട് ബില്ലൊന്നും കൊടുക്കാതെ മുങ്ങിയ തമിഴ്നാട് സ്വദേശി ഒടുവിൽ പിടിയിലായ വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി സ്വദേശി ബിങ്സൺ ജോൺ, 69 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 30 വർഷമായിട്ട് അദ്ദേഹം 300-ലധികം അത്യാഡംബര ഹോട്ടലുകളിൽ താമസിച്ചിട്ട് ഒരൊറ്റ പൈസ കൊടുക്കാതെ അവിടെ നിന്ന് മുങ്ങും. വിദേശ ടൂറിസ്റ്റ് ഗൈഡ്, ഇംഗ്ലീഷ് അധ്യാപകൻ, യോഗ പരിശീലകൻ, ഈ വേഷങ്ങളിലൊക്കെയാണ് ഈ ആഡംബര ഹോട്ടലുകളിൽ ഇയാൾ എത്തുന്നത്. അവിടെ കുറേ ദിവസം താമസിക്കും, പണം അടക്കാതെ അവിടെ നിന്ന് മുങ്ങും. ഈ വേഷവും വിധാനമൊക്കെ കാണുമ്പോൾ ഹോട്ടലുകാർ ആദ്യമൊന്നും പൈസ ചോദിക്കില്ല. പിന്നെ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബാഗുകളൊക്കെ അവിടെ വെച്ചിട്ട് പോകും. അതിനകത്ത് നിറയെ പിന്നെ തുണിയും പാഴ് തുണികളും കുറേ കടലാസൊക്കെ കുത്തി നിറച്ച് ഒരു ബാഗ് എപ്പോഴും അവിടെ വെച്ചിട്ടാണ്
1: പോവുക.
2: എന്തായാലും റായ്പൂരിലെ ഹയാത്ത് ഹോട്ടലിൽ 2 ദിവസം താമസിച്ച ശേഷം 63,755 500,000 മുകളിൽ ബില്ലടക്കാതെ ഇയാൾ മുങ്ങി. അവിടെ നിന്ന് ഇയാളുടെ ഒരു ലാപ്ടോപ്പും മോഷ്ടിച്ചു. ഇയാള് അവിടുത്തെ ലാപ്ടോപ്പും മോഷ്ടിച്ചു. അപ്പൊ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് സമ്പന്നനായിട്ടുള്ള ഒരു അതിഥിയെ പോലെ എത്തുന്നത് കൊണ്ട് തന്നെ നല്ല മാന്യമായ പെരുമാറ്റം. തിരിച്ചു വരുമല്ലോ, പുറത്തേക്ക് പോകുന്നു തിരിച്ചു വരുന്നു, പുറത്തേക്ക് പോകുന്നു തിരിച്ചു വരുന്നു, പിന്നെ ഒരു ദിവസം പുറത്തേക്ക് പോകുന്നു തിരിച്ചു വരുന്നു, ഇതാണ് പോളിസി. അപ്പോഴാണ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു പിടിയിലായപ്പോൾ, ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രചോദനമായത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയെന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ചാൾസ് ശോഭരാജ് അതാണ് എന്റെ ഹീറോ എന്ന്. അപ്പൊ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ മോഹൻലാലിനോട് തിലകം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളൊക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന അത്രയും ധൈര്യശാലിയായിട്ടുള്ള ആ ചാൾസ് ശോഭരാജിലേക്ക് ഒരിക്കൽ കൂടി പോവാൻ അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പലരുടെയും മനസ്സിൽ ഇപ്പോൾ മറന്നുപോയ ഒരു പേരായിട്ട് വരാൻ സാധ്യതയുണ്ട് ചാൾസ് ശോഭരാജ്. ബിക്കിനി കില്ലർ, തിഹാറിലെ ഡോൺ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഉണ്ടല്ലോ സ്ത്രീകളെ ഒരു ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കില്ലറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൊടും കുറ്റവാളിയെന്ന് ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ശേഷവും ജയിലിൽ കിടന്ന ചാൾസിനെ 2 വട്ടം പ്രേമ വിവാഹത്തിലൂടെ പുതിയ കാമുകുമാരുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാം അദ്ദേഹം സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് എന്ന് പറയുന്നത്. ബിക്കിനി കില്ലർ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം നടിച്ച് നടത്തിയ കൊലപാതകങ്ങൾക്ക് ഇരയായതുകൊണ്ടാണ് ഈ ബിക്കിനി കില്ലർ എന്ന പേര്. 1960 അന്നൊക്കെ ഈ ഹിപ്പി സംസ്കാരം ഉണ്ടായിരുന്നു. വിദേശ ടൂറിസ്റ്റുകളെ വലയിലാക്കിയിട്ടാണ് ഇയാൾ ഈ കൊലപാതക പരമ്പര തുടങ്ങുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തായ്ലൻഡിലെ ടൂറിസ്റ്റ് കേന്ദ്രം പട്ടായ ഉണ്ടല്ലോ, അതായിരുന്നു ആദ്യത്തെ താവളം. സൗഹൃദത്തിൽ ആദ്യം തുടങ്ങും, പിന്നെ ലഹരി നൽകും, അത് കഴിഞ്ഞിട്ട് അവരെ കൊലപ്പെടുത്തും. അങ്ങനെയാണ് ഫ്രഞ്ചുകാരനാണ് യഥാർത്ഥത്തിൽ ഈ ചാൾസ് ശോഭരാജ്. അമ്മ ഇന്ത്യനാണ്, അച്ഛൻ വിയറ്റ്നാമീസാണ്, ഫ്രഞ്ച് പൗരത്വമാണുള്ളത്. ഏറ്റവും കൂടുതൽ കൊല നടന്നതും ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതും ഇന്ത്യയിലാണ്. കാഠ്മണ്ഡു, നേപ്പാൾ ഇവിടങ്ങളിലൊക്കെ ഒരുപാട് കാലം താമസിച്ച് വിദേശ വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ സൗഹൃദത്തിലാക്കി കൊലപാതകം ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. 70-കളുടെ തുടക്കത്തിൽ അക്കാലത്ത് പട്ടായ തീരത്ത് വിദേശികൾ തുടർച്ചയായിട്ട് കൊല്ലപ്പെടുന്ന വാർത്തകൾ വരുന്നു കേട്ടോ. അവരുടെ ഹോട്ടൽ മുറി പോലീസ് പരിശോധിക്കുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും സമാനതകൾ കണ്ടെത്തുന്നു. എല്ലാവരുടെയും പക്കലുണ്ടായിരുന്ന വിദേശ കറൻസി, പാസ്പോർട്ട് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികളെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊലപാതകം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിന്റെ മുൻഭാഗത്ത് ഒരു രൂപ വട്ടത്തില് അത് അങ്ങ് തുരന്നങ്ങ് എടുക്കും. എല്ലാ കൊലപാതകങ്ങളിലും ഇതുണ്ട്. അപ്പൊ പോലീസിന് മനസ്സിലായി കൊലപാതകി ഒരേ ഒരാളാണ്, ഇതൊരു സീരിയൽ കില്ലറാണെന്ന്, സൈക്കോയാണ്. ശരിക്കും പെൺകുട്ടികളോട് സൗഹൃദം ഉണ്ടാവുന്നു, അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നു, പിന്നീട് അവരെ കൊല്ലുകയാണ്. അവരെ കൂടെ താമസിപ്പിക്കുകയോ ഭാര്യയാക്കുകയോ ഒരു പാർട്ട്ണർ ആക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. കൊലപാതകത്തിൽ അവർ അഭിരമിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സീരിയൽ കില്ലറായിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് പുസ്തകങ്ങളും സിനിമകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഈ കൊലപാതകം ഇദ്ദേഹമാണ് ചെയ്തതെന്ന് കണ്ടെത്തുന്നത് ഡൽഹി പോലീസാണ് കേട്ടോ. അത്ര നമ്മുടെ പോലീസ്, ഇന്ത്യയിലെ പോലീസിന്റെ ഒരു വലിയ ശേഷിയാണത്. രാജ്യാന്തര കുറ്റവാളിയായിട്ട് ഇയാൾ അറിയപ്പെടുന്നു. ഇയാളെ പല സ്ഥലത്തും ട്രേസ് ചെയ്യാൻ നോക്കുന്നു. ഇന്നത്തെ പോലെ ഇമെയിലോ ഇന്റർനെറ്റോ മൊബൈലോ വാട്സ്ആപ്പ് കോളോ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഹച്ചൻ ബനോനി ഗുരുമുഖ് ചാൾസ് ശോഭരാജാണ് ഈ കൊലപാതകങ്ങളുടെ ഒക്കെ 12 വിനോദസഞ്ചാരികളാണ് അന്ന് തായ്ലൻഡിലും നേപ്പാളിലുമായിട്ട് കൊലപ്പെട്ടത്. ഒന്ന് ആലോചിച്ച്, ഒരു മനുഷ്യൻ 10-12 പേരെ ഒറ്റയടിക്ക് ഓരോ ഒരു ഓരോരോ ഗ്യാപ്പിൽ സ്ത്രീകളെ കൊല്ലുന്നു. 30-ലേറെ കൊലപാതകങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കായിട്ട് വരുന്നത്. പലതും തെളിവില്ലാത്തതിനാൽ അങ്ങ് മാഞ്ഞു മാഞ്ഞു പോയി. ഇന്നത്തെ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ വ്യക്തി. ഇദ്ദേഹത്തെ ഡൽഹി പിന്നെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. തിഹാർ ജയിലിൽ ഇദ്ദേഹത്തിന് കുറെ കാലം വീട് പോലെ, വലിയ ആഡംബര വീട് പോലെ ഇദ്ദേഹം ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. കാരണം ഈ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു, അതിൽ ഇദ്ദേഹം പോലീസുകാരോട് സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും, എന്നിട്ട് അത് ബ്ലാക്ക് മെയിൽ ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കും. അത് വെച്ചിട്ട് ഈ പിന്നെ ജയിലിനകത്ത് വലിയൊരു സൂട്ടും കാര്യങ്ങളും അവിടെ ഒരു ബാറും ഒക്കെ ആയിട്ട് മയക്കുമരുന്നൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം. അവിടെ ചില ആൾക്കാർ വരുമ്പോൾ വിചാരിക്കും ഇദ്ദേഹം വി ഐ പി, ഏതോ വി ഐ പി ഇവിടെ സന്ദർശനത്തിന്, ഡ്രസ്സും ചുണ്ടില് സിഗരറ്റോലായിട്ട് ആ ഒരു രീതിയിലൊരു ആഡംബര ജീവിതമാണ് തിഹാർ ജയിലിൽ വരെ ചാൾസ് യോബരാജ് നയിച്ചത് എന്നാണ് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് തെളിവ്. പിന്നെ ഇങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തൽ മാത്രമല്ല ചാൾസ് യോബരാജ്, അത്യപൂർവമായിട്ടുള്ള ഒരു അത്യസാധാരണമായിട്ടുള്ള ഒരു ഒരു പ്രത്യേക വ്യക്തിത്വത്തിനുടമയായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ, ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം വരുത്തുന്നു ജയിലിലേക്ക്. എന്നിട്ട് പഠിക്കും, എനിക്കൊന്ന് സ്വന്തം കേസ് സ്വന്തം തന്നെ വാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ സിഡ്നി ഷെൽഡന്റെ ഫിക്ഷനുകളൊക്കെ വായിക്കുക. ആരെയും വാചകമടിയിൽ വീഴ്ത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചാൾസ് ഷോബരാജ്. എങ്ങനെയാണ് ഇത്രയും സ്ത്രീകൾ ഇദ്ദേഹം കൊടും കുറ്റവാളികളാണെന്ന് അറിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ വലയിൽ വീഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംസാരിച്ച് സംസാരിച്ച് വലയിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ സഹതടവുകാർക്ക് നിയമോപദേശം നൽകുക, ക്യാൻറ്റീൻ്റെ പിന്നെ നടത്തിപ്പ് കൈക്കലാക്കുക, സ്കോച്ചും ബിയറും ഒക്കെ ഇവിടേക്ക് വരുത്തിച്ചിട്ട് അത് കുടിക്കുക. 86 തടവുകാർക്ക് മയക്കുമരുന്ന് നൽകിയിട്ട് ഇദ്ദേഹം ജയിലിൽ ചാടി, പക്ഷെ വൈകാതെ ഗോവയിൽ വെച്ച് ഇദ്ദേഹത്തിനെ പിടികൂടുകയും ചെയ്തു. ഒരിക്കലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഇദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ദുഃഖം ഒരിക്കലും തോന്നില്ല. സൈക്കോയ്ക്ക് ഒരിക്കലും ദുഃഖം തോന്നില്ലല്ലോ അല്ലേ. ജയിൽ മോചനത്തിന് ശേഷം ഇദ്ദേഹത്തിനെ ഫ്രാൻസിലേക്ക് നാട് കടത്തുന്നു. പിന്നീട് ഇദ്ദേഹം വീണ്ടും കാഠ്മണ്ഡുവിലെത്തുന്നു. നേപ്പാളിൽ 1975 രണ്ട് അമേരിക്കൻ കനേഡിയൻ വനിതകളെ കൊന്നിട്ട് മൃതദേഹങ്ങൾ കത്തിച്ച കേസിലാണ് പിന്നീട് അറസ്റ്റിലായിരുന്ന. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും നാട് കടത്തുന്നു, അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സർപ്പൻ്റ് എന്ന വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ആളുകൾ പറയുന്നത് പുസ്തകം, ഈ പുസ്തകം വായിച്ചിട്ട് തന്നെ രാത്രി കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ സർപ്പൻറ്റും കൂടി കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സർപ്പൻറ് ചാൾസ് യോബരാജിന്റെ ജീവിതം കഥയായ?
1: ആക്ച്വലി എനിക്ക് സർപ്പൻറ് ഇതാണെന്ന് അറിയില്ല, ഇദ്ദേഹത്തിന്റെ നേരത്തെ സ്റ്റൈലിഷ് ആയിരുന്നു, ബോഡിയായിട്ടൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എന്നാൽ പ്രായമായിട്ടും ഇദ്ദേഹത്തെ വളരെ അടുത്തുകൊണ്ട് വിമാനത്തിൽ ഇദ്ദേഹത്തെ
2: കണ്ടവരുണ്ട്. ഞാൻ ചാൾസ് ഷോബരാജ് മരിച്ചു എന്നാ വിചാരിച്ചു, പക്ഷെ മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട്, അവിടെ ഫ്രാൻസിലുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ ആരാണെന്ന് തെരഞ്ഞു പോയപ്പോഴും ഇന്ത്യൻ ആണ്, അമ്മ ഇന്ത്യൻ ആണ്, അച്ഛൻ വിയറ്റ്നാമീസ് ആണ്. ജനിച്ചത് ഹോച്ചിമിൻ സിറ്റിയിലാണ്, പക്ഷെ പൗരത്വമൊക്കെ നേടിയിട്ട് ഇപ്പൊ ജീവിതം ഫ്രാൻസിലാണ്.
1: 32
2: അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് മുഴുവനും 30 കൊലപാതകങ്ങൾ, അതിൽ തെളിഞ്ഞ തന്നെ 12 കൊലപാതകങ്ങൾ എല്ലാം സ്ത്രീകളെ കൊലപാതകം ചെയ്യുന്നു. സൗഹൃദം നടിക്കുക, അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുക, അവരെ കൊലപ്പെടുത്തുക, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ചാൾസ് ഷോബരാജ്. അതുകൊണ്ടാണ് നമ്മുടെ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ തിലകൻ ആ ഡയലോഗ് പറയുന്നത്, ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ഷോബരാജിലേക്ക്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ആ ചാൾസ് ഷോബരാജ് ഒരു ധൈര്യശാലി, പക്ഷെ ഒന്ന് ആലോചിച്ചു, ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ട് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിച്ചിട്ട് ഇന്ത്യ നാട് കടത്തിയിട്ട് അവിടെ വിട്ടിട്ട് വീണ്ടും കാഠ്മണ്ഡുവിലെത്തിയിട്ട് വീണ്ടും രണ്ടുപേരെ കൊന്ന് തടവിലാകണമെങ്കിൽ ഒരു അസാമാന്യ ധൈര്യം തന്നെയാണ്.
1: തീർച്ചയായും
2: അദ്ദേഹം അവിടെ ജയിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ കൊടുത്തപ്പോ പറഞ്ഞ വാക്കാണ് ചാൾസ് ഷോബരാജ് ഇതൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പൊ പിന്നെ എനിക്ക് എന്താണെന്ന്. എന്തായാലും 72 റായ്പൂർ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശിയാണ്. 1990 മുതൽ 300 ആഡംബര ഹോട്ടലുകളിൽ ഇദ്ദേഹം ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. 2022 തിരുവനന്തപുരത്ത് ഒരു 5-star ഹോട്ടലിൽ പണമടക്കാതെ മുങ്ങിയതിനെ തുടർന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്.
1: ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിൻ അലീഫയും കൽപ്പന കൂടെ വരുന്നത്, അതിന്റെ മാല അടിച്ചോണ്ട് പോകുന്ന ആൺകുടുംബം .com അതിനകത്ത് ഇതുപോലെ റിച്ച് ആണെന്ന് കാണിച്ചിട്ടാണ് എല്ലായിടത്തും സാംസ് എന്തിനാണ് ലാപ്ടോപ്പ് എടുത്തത്.
2: അതാണ് തെളിവുകൾ, എന്തിനാണ് നിങ്ങൾ താമസിച്ചു കള്ളത്തരം ചെയ്തു പൊയ്ക്കോടെ.
1: ഏതാണെങ്കിലും ഇതുപോലത്തെ നല്ല നല്ല സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് പലർക്കും. സി, ഒരു നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻസ്പയർഡ് ആയാൽ മതി, നമ്മുടെ ഒരു ദുശീലമായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ഇപ്പൊ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു സീനായിരിക്കാം. ഇതൊക്കെ പലപ്പോഴും കുട്ടികളെ, ഈ ഇദ്ദേഹം എത്ര പ്രായമുണ്ടെന്ന് അറിയില്ല, ചാൾസ് ഷോബരാജിന്റെ ഈ കഥ കേട്ട് വരുമ്പോ അദ്ദേഹമാണോ ഇനി ഇദ്ദേഹം ഇൻസ്പയർഡ് ആയെന്നും പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെയാണ്. അപ്പൊ എന്താണേലും ചാൾസ് ഷോബരാജ് നമ്മൾ കുറെ നാളായിട്ട് കുറെ നന്നായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പലരും മരിച്ചു പോയെന്നാണ് വിചാരിച്ച്, പക്ഷെ 84 വയസ്സായിട്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഗൂഗിൾ പ്രകാരം പറയുന്നത്. Traffic update.
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC.
1: ഞാൻ ട്രാഫിക് ഇല്ല എന്ന് കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞുള്ളൂ, പക്ഷെ ട്രാഫിക് ഇല്ല, ലോങ് സ്ട്രെച്ച് ഓഫ് സ്ലോ മൂവിങ് ട്രാഫിക്. നമ്മുടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഡ്രാഗൺ മാർട്ടൊക്കെ കഴിയുന്നവിടം വരെ ആ ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് അലി തിയ ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കഞ്ചഷനും ആ ഒരു റോഡുകൾ കാണുന്നുണ്ട് കേട്ടോ. ദുബായിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും പിന്നെ അലൈൻ റോഡും അൽഖൈൽ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാമെന്നാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം തരിക. ഡ്രൈവ് സേഫ്.
3: ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണെ.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: നമ്മുടെ ഫാസിൽ ബഷീറിന്റെ ഷോയുടെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ എന്താണേലും ഞാൻ ഒരു ടിക്കറ്റ് കൂടെ തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനി കിട്ടാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സൂൺ ടിക്കറ്റ്സ് എല്ലാം തന്നെ സ്റ്റോഴ്സിൽ നിന്ന് മാറ്റും. അതിനുശേഷം നമുക്ക് ഫോക്ലോർ തിയേറ്ററിൽ വെച്ച് മാത്രമേ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഷോ ഷാർജയിൽ വെച്ച് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്നവർക്കറിയാം, സ്പോട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കയ്യിൽ വെക്കുക എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഫോക്ലോർ തിയേറ്ററിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഡ്രാമാസും ഒക്കെ നടക്കുന്ന ഒരു ഗംഭീര തിയേറ്ററാണ്. നമ്മൾ എന്തോ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു തിയേറ്റർ ഫെസിലിറ്റിയാണ് ഫോക്ലോറിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റലിസം ഷോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. സോ ആസ് ഓഫ് നൗ ടിക്കറ്റ്സ് ഒക്കെ കിട്ടുന്നത് തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ ക്യുസൈസിലുണ്ട്, റെഡ് പെപ്പർ കരാമ ക്യുസൈസിലുണ്ട്, ചിമ്നി റെസ്റ്റോറൻറ്റ് ക്യുസൈസിലുണ്ട്, ദേപുട്ട് സഫാരി മോൾ, വജ്രാജ് ജുവൽ സഫാരി മോൾ, ഫാസ്റ്റ് ബ്യൂട്ടിക് അജ്മാൻ, ഇത്രയിടങ്ങളിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. സൂൺ അവിടുന്ന് മാറ്റുന്നതാണ്. സോ ടിക്കറ്റ് മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഷോ കാണണമെന്നുണ്ടെങ്കിൽ, ഞായറാഴ്ചയാണ് ഷോ വരുന്നത്, ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് ആ ഒരു ഷോ കണ്ട് എന്താ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് പേര് കരയുന്ന സീ എനിക്ക് ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മെന്റലിസം ചോദിക്കത്ത് ആളുകൾ ഇത്ര ഇമോഷണൽ ആകുന്നത്, അപ്പം എന്താണ് അതിൻ്റെ പുറയിലുള്ള രഹസ്യം എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ഞായറാഴ്ചയാണ് ഷോ. ബുക്ക് യുവർ ടിക്കറ്റ്സ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

വയനാട് ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് കല്ലാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ.പി. അനിൽകുമാർ രംഗത്ത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളാണ്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി എ.പി. അനിൽകുമാർ. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയുടെ പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന് രേഖകൾ. സംസ്ഥാന പാരിസ്ഥിതി ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും തുടരുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. അപകടവുമായി ബന്ധപ്പെട്ട് വസ്തുത അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള BJP വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് പറയുന്നത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചുവെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന പ്രാഥമിക വിലയിരുത്തൽ. നിർണായക മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നാണ് കണ്ടെത്തൽ. 4 മാസം മുൻപ് കെട്ടിടത്തിൽ വിള്ളലുണ്ടായി. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് കരൂർ സന്ദർശിക്കും. സെപ്റ്റംബറിൽ TVK പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിന് ശേഷം ആദ്യമായാണ് വിജയ് കരൂരിലെത്തുന്നത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം റോഡ് ഷോയായി കരൂരിലേക്കെത്തും. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക്. മരിച്ചവരിൽ 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി ഉത്തരവാദിത്തം കൈമാറും. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയ്ക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ ആയത്തുള്ള ഖാംനയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുത്തബ ഖാംനെയ് ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. 2026 ഫെബ്രുവരി 28 US ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഖാംനെയ് കൊല്ലപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ US സൈനിക നീക്കങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർച്ചയായ 3ാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം. കൊണാർക്ക് നഗരത്തിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണ ശ്രമമുണ്ടായെന്ന് ഇറാൻ. ഗൾഫിലേക്കും ഇറാന്റെ ആക്രമണം ബഹ്റൈനെയും കുവൈറ്റിനെയും ആക്രമിച്ചു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിലെത്തി. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജയം. കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പം എത്തിയ എംബാപ്പെ 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോൾ എന്ന സുവർണ നേട്ടവും കൈവരിച്ചു. മൊറോക്കോയെ അഭിനന്ദിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടമാണ് യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11 ആണ് കളി. അടുത്ത വാർത്ത 10 മണിക്ക്.

0: MFM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 56%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

morning. Welcome back. Home 92.2 of America. Swagadam. And it's the weekend. Na na na na na. Weekend and a Sandosh and Dana. Letra Varajan. Weekend and a Sandosh and Parahirikam at Ladri. Namala Anjadosam and Aradosam Bani at the Namaka Kitan Uru. Leave on the Varina, the Mandamanasinum, Sharira Tinokatane, Uru, relaxation. Yamada Mikiwara Namaka, 2 days than a leave Vana. Other leave Namaka at Underdosam, Namakuru, relax like a bone. നമ്മൾ പകരമായിട്ട് കമ്പനിക്ക് കൊടുക്കേണ്ട 5 ദിവസവും നല്ല അടിപൊളിയായിട്ട് പണിയെടുത്ത് കൊടുക്കണം. അതായത് ആ ഇപ്പം ലീവ് ആണെങ്കിൽ കൂടെയും നമുക്ക് കമ്പനിക്ക് ഒരു തോന്നുന്നു വേണം, ഓക്കെ ഇത് വേർത്ത് ആണ്, ഇവർ ഈ ഒരു എംപ്ലോയി നമുക്ക് വേർത്ത് ആണ്, അങ്ങനെ ഒരു ഫീൽ നമ്മൾ എപ്പോഴും ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കണം. എനിവേസ് അപ്പം എന്താണെങ്കിലും വീക്കെൻഡൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കി. വീക്കെൻഡിൻ്റെ നമ്മുടെ ഫാസൽ ബഷീറിൻ്റെ ഷോയുടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ തരാം. നമ്മുടെ എത്തിഹാദ് റെയിലിൻ്റെ ഒരു ഫുൾ എന്താ പറയുന്ന ഒരു സ്ട്രക്ചർ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ട്രെയിൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും ഒരു ഫുൾ ഗൈഡാണ് ഇപ്പം നമുക്ക് എത്തിഹാദ് റെയിൽവേ നമുക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്ച്വലി നമുക്കൊരു 4 ആഴ്ച മുന്നേ നമ്മുടെ ട്രിപ്സ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊന്നെങ്കിൽ എത്തിഹാദ് റെയിലിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്നാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് 4 ആഴ്ച മുന്നേ ബുക്ക് ചെയ്യാം. ഇത് ഫ്ലെക്സിബിൾ ആണ്, ഇത് നമുക്ക് എന്താ പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനും ഡേറ്റ്സ് മാറ്റുവാനും ഒക്കെ ഉള്ള ഒരു ഫ്ലെക്സിബിൾ അല്ല, റീഫണ്ട്സും ഒക്കെ തന്നെ പെർമിറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ സീറ്റ്സ് ഓട്ടോമാറ്റിക്കലി ആയിരിക്കും ബുക്ക് ചെയ്യുന്നത് അല്ലെ അലോക്കേറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഒരു 72 മണിക്കൂർ ഡിപ്പാർച്ചറിന് മുന്നേ നമുക്ക് ഫ്ലെക്സിബിൾ ഓപ്ഷൻസും പല കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 20 രൂപ പെർ ടിക്കറ്റിന് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെന്ന് വെബ്സൈറ്റിലേക്ക് നോക്കാം. നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രയാനാണല്ലോ, അപ്പം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, നമുക്ക് യാത്ര ചെയ്യാം. ഇനി അബുദാബിയിൽ നിന്ന് നമുക്ക് ഫുജേറയിലേക്ക്, ഫുജേറയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള നമുക്ക് സമയങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഏതൊക്കെ സമയത്താണ് പോകുന്നതെന്ന്. നമുക്ക് അബുദാബിയിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് 8:45 അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് ഫുജേറയിലേക്ക് 10:04 ഫുജേറയിലെത്തും. ഉച്ചയ്ക്കാണെങ്കിൽ 1:53 തിരിക്കും, 3:38 ഫുജേറയിലെത്തും. വൈകുന്നേരമാണെങ്കിൽ 6:39 തിരിച്ച് 8:45 ഏകദേശം ഫുജേറയിലെത്തും. ഇനി ഫുജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല വളരെ കാൽക്കുലേറ്റായിട്ട് ചെയ്തിട്ടാണ് അവർ ടൈമിംഗ് കിട്ടേക്കുന്നത് കേട്ടോ. ഫുജേറയിൽ നിന്ന് രാവിലെ 5:30 നമ്മൾ ആസ് യൂഷ്വൽ 5:34 നമ്മുടെ ഇനോഗ്രേഷൻ സമയം പോലെ പുറപ്പെട്ട് 7:30 എത്തും. ഇനി അതല്ല, സെക്കൻഡ് മിഡ് മോർണിംഗിലാണെങ്കിൽ 10:59 പുറപ്പെട്ട് 12:44 എത്തും. വൈകുന്നേരം ആണെങ്കിൽ 5:28 പുറപ്പെട്ട് 7:30 എത്തും. നിങ്ങളൊന്ന് ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇൻ കേസ് ഫുജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് പോയി പെട്ടെന്ന് തിരിച്ചു പോകണം, 5:30 പുറപ്പെട്ട് 7:30 ഫുജേറയിൽ ചെന്ന്, ഞാൻ ഒരു അപ്രോക്സിമേറ്റിലാണ് പറയുന്നത്, 7:20 അബുദാബിയിൽ ചെന്ന് കഴിഞ്ഞാൽ അബുദാബിയിൽ നിന്ന് 8:20 അടുത്ത ട്രെയിനിനെ നമുക്ക് അവിടെ നിന്ന് കയറി 10:00 ആകുമ്പോഴത്തേക്ക് ഫുജേറയിൽ തിരിച്ചെത്താൻ പറ്റുന്നതാണ്. ഒരു ഡോക്യുമെൻറ്റോ അല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി കൊടുക്കണമെങ്കിൽ 1 മണിക്കൂറിനകം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് ടൈം ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ കുറേ അധികം ടൈം സ്കെഡ്യൂളും ഒക്കെ തന്നെ വരും. അബുദാബിയിൽ നിന്ന് ഒരു പക്ഷേ മോർണിംഗ് ട്രെയിൻ വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, കാരണം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓടെ ഒരു സ്കെഡ്യൂള് ഒരു പക്ഷേ കണ്ടിരിക്കും. പക്ഷേ ഫുജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന മോർണിംഗ് ട്രിപ്പാണ് സൺറൈസ് ട്രിപ്പ് എന്നും കൂടെ അവർ പറയുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ്, അതാണ് കാണേണ്ടത് എന്നുള്ളൊരു കാര്യം.

0: കൂടെ ഇതിനകത്ത് ഒരു ചെറുതായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുജിയറിൽ നിന്ന് പോകുന്നതായിരിക്കും നമ്മൾ ലെഷറിനാണ് പോകുന്നതെങ്കിൽ അതായിരിക്കും ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നു. ഇനി നിങ്ങൾ ഫുജേറയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നത്? ആക്ച്വലി ഇത് അംബർല ബീച്ചിലേക്ക് ഒരു 6 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫുജേറയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് അവിടെ തന്നെ ടാക്സി സർവീസും ഉണ്ട്, പിന്നെ റെൻ്റേ കാർ സർവീസും ഉണ്ട്. റെൻ്റേ കാർ സർവീസ് സ്റ്റേഷനിൽ തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കാർ റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് പോകുന്നതാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ മസാഫിയിലെ മറ്റേ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടല്ലോ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന, ലോക്കലി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ അവിടെയൊക്കെ ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഡ്രൈവ് ആയിട്ട് അല്ലെങ്കിൽ ലെഷർ ആയിട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടിപൊളി സംഭവമാണ്, കാർ റെന്റിന് കിട്ടും. എല്ലാ രീതിയിലും നോക്കുവാണെങ്കിൽ ഫുജേറയിൽ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്ഷനുമാണ് ഇപ്പോൾ അവിടെ നിന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ ലിങ്കേജും വളരെ വ്യക്തമായിട്ട് തന്നെ എത്തിഹാദ് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ വീക്കെൻഡ്സിലോ ഒക്കെ പോകാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സമയം. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും സമയം ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആർജു അക്ഷയത്വം എന്നതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വന്ന് ഒരു മെസ്സേജ്, പക്ഷേ ഈ ടൈമിംഗ് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിങ്ങൾക്ക് മെസ്സേജും ഇട്ട് തരാമെന്നാണ്. അപ്പോൾ എന്താണേലും ഇതൊക്കെയാണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴായിരുന്ന ആ ടൈമിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണേലും പോകാൻ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ പോവാ, എൻജോയ്. ടിക്കറ്റ് 55, 120 ഈ രണ്ട് കാറ്റഗറിയിലാണ് ടിക്കറ്റ്സും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരുമ്പോൾ ഞാൻ ഫാസിൽ ബഷീറിന്റെ ഷോയുടെ ടിക്കറ്റ് നിങ്ങൾക്ക് തരാമെന്നാണ്.
1: എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: ね。
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
3: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്. ട്രാഫിക് അപ്ഡേറ്റ്.
1: Brought to you by ABC Cargo and Courier, number one in GCC.
4: നമ്മുടെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, വെള്ളിയാഴ്ചത്തെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ് മോർണിംഗ് സമയത്ത് ട്രാഫിക് വളരെ കുറവാണെന്നുള്ളത്. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും അലി ദ ടോൾ റോഡിൽ കൂടെ പോകുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ കുറുമ്പ് കാട്ടി ആരോ ഒരാൾ അവിടെ ഏതാണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയേക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. ഷാർജ ആ ഏരിയയിലാണ്, ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, ആ മെയിൻ നമ്മുടെ എനിക്കൊന്ന് നാഷണൽ പെയിൻസിന് മുന്നേ ആണ് ഈ ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. പക്ഷേ അതിന് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. ബാക്കി റോഡുകളൊക്കെ എമിറേറ്റ്സ് റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നു. ദുബായ് റോഡ്സും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നമില്ല, ഫോഗൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്, 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാന്നാണ്.
5: തമിഴ് സം ഓഫ് ദി ആർ വാസ് ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.
6: You are listening to Sand Dunes with Akshay and with

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
2: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാണ്.
3: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
4: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: ഓൾറൈറ്റ്, ഫാസിൽ ബഷീറിന്റെ ടിക്കറ്റ് കിട്ടാനുള്ള ഒരു അവസരമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ ഇനിയും വിഷമിക്കുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിക്കറ്റ് ആണ് ഞാൻ ഇന്ന് തരാൻ പോകുന്ന. കഴിഞ്ഞു ഞായറാഴ്ച നമ്മൾ ഷോയിലേക്കാണ് പോകാൻ പോകുന്നത്. സോ ഇന്നും എന്റെ ചോദ്യം ഗസ് ദ പേഴ്സണാലിറ്റി തന്നെയാണ്. ഈ ഒരു വ്യക്തിനെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കോ പരിചയമുള്ളതായിട്ട് തോന്നും. ആ എവിടേക്കോ പരിചയത്തിൽ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്താൽ ഈ ഒരു വ്യക്തിനെ കിട്ടും, കേട്ടോളൂ.
2: എന്നെ ഇങ്ങനെ ഒരു കഥ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ബാൻഡോ ജോസഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നമ്മുടെ പടത്തിന് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തു. ബാൻഡോ ചേട്ടൻ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, അഡ്വാൻസ് കിട്ടി, നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫ്ലാറ്റ് എടുത്ത് എൻ്റെ പിള്ളേരൊക്കെ എടുത്ത് എഴുതാനൊക്കെ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ആൻഡോ ചേട്ടാ ഇങ്ങനെ ഒരു നമ്മൾ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്, ചേട്ടൻ ഒന്ന് കേൾക്കണം. അപ്പോ ആൻഡോ ചേട്ടൻ പറഞ്ഞ് പിന്നെ എന്താ കേൾക്കാന്ന് പറഞ്ഞു ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു. ഞാൻ കഥ ഫസ്റ്റ് ഹാഫ് വരെ നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻഡോ ചേട്ടൻ കുറച്ചുനേരം ഇങ്ങനെ ഇരുന്ന് മൗനമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ചേട്ടാ ഇത് ഞാൻ എന്തിനാ ചെയ്യുന്നേ, ഇത് നമുക്ക് ഇത് ആസിഫിനോട് പറയണ്ട, ഇത് ആസിഫ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മലർവാടിയിലെ പിള്ളേരൊക്കെ ഉണ്ട്, അപ്പൊ അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് പക്ഷെ തന്നാലും ഞാനിത് ഇപ്പം കാരണം ആൻഡ് മേഗ മീഡിയ ആ സമയത്ത് വലിയ സിനിമകൾ ചെയ്യുന്ന, അപ്പം ചിലപ്പോ മീൻ എപ്പോ പടമൊക്കെ ആയതുകൊണ്ട് ഒരു വലിയ പടമായിരിക്കും.
1: മതി, ഇത്രയും മതി, ഇത്രയും ഞാൻ കൂടുതൽ അകേപ്പിച്ചേ. ആരാണ് ഈ ഒരു വ്യക്തി എന്നുള്ളതാണ് ചോദ്യം. മലയാള സിനിമയിൽ തന്നെ പ്രമുഖനാണ്, ഡയറക്ടറാണ്. നിങ്ങൾ ബാക്കി പറ ആരാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കപ്പിൾ പാസ് ആണ്. നമ്മൾ എന്താണെങ്കിലും ഞായറാഴ്ച ആ ഒരു മെന്റലിസം ഷോ എല്ലാവരുടെയും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഒരു മെന്റലിസം ഷോ കണ്ടിരിക്കണം, എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ട്രെൻഡ് അധികം ആരുമില്ല. ഫാസൽ ബഷീർ തന്നെ പറഞ്ഞേക്കുന്ന കേരളത്തിൽ തന്നെ ഞങ്ങൾ മൂന്നോ നാലോ പേരോ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫാസിൽ. അപ്പോൾ എന്താണേലും ഗസ് ദ പേഴ്സണാലിറ്റി, ഹോം റൈറ്റ് ആൻസേഴ്സ്, ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220. ഞാൻ ഒരു കാര്യം പറയട്ടെ, പലരും ഇവിടെ HT സ്പേസ് എന്ന് ആൻസറും ഒക്കെ ഒരു പ്രിഫിക്സ് അടിച്ച് വെച്ചേക്കുന്ന പോലെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല, അല്ലെ നിങ്ങൾ വിൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് വേറെ ഏതോ ഒരു കോണ്ടസ്റ്റിൻ്റെ എന്താ പറയുന്നത് ഫോർമാറ്റാണത്. അത് നിങ്ങളത് നമ്മുടെ വേറെ നിങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഫോർമാറ്റ് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പലപ്പോഴും നിങ്ങൾ റൈറ്റ് ആൻസറാണ് പറയുന്നത്, പക്ഷേ നിങ്ങൾ വേറെ കോണ്ടസ്റ്റിൻ്റെ ഫോർമാറ്റിലാണ് ഇത് അയക്കുന്നത്. HT വേറെ കോണ്ടസ്റ്റിൻ്റെ ഫോർമാറ്റാണ്, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറയണമെന്ന് വിചാരിച്ചാണ്. സോ അതല്ല, കറക്റ്റ് ഫോർമാറ്റിൽ അയച്ചെങ്കിൽ മാത്രമേ റാൻഡമൈസർ നിങ്ങളെ പിക്കുകയുള്ളൂ. ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിലൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം അയച്ചോ. രണ്ട് കപ്പിൾ പാസാണ് നിങ്ങളെ ഒരു കപ്പിൾ പാസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടു പേർക്ക്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അവന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ലോകകപ്പിൽ ഇന്ന് യൂറോപ്യൻ പൂര്. പി എസ് സി ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എസ് സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. വയനാട് കല്ലാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട്ടിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 4ാം ദിവസവും പുരോഗമിക്കുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുത അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജിന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. സപ്ലൈക്കോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന് പ്രാഥമിക വിലയിരുത്തൽ. നിർണായക മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നാണ് കണ്ടെത്തൽ. അപകടാവസ്ഥയിലെന്ന് 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂരിലേക്ക്. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ആദ്യമായാണ് വിജയ് കരൂരിലെത്തുന്നത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം റോഡ് ഷോയായി കരൂരിൽ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക്. ദുരന്തത്തിൽ മരിച്ചവരിൽ 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി ഉത്തരവ് അദ്ദേഹം കൈമാറും. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുണ്ടെന്ന വസ്തുത ഔദ്യോഗികമായി സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങളുടെ എഞ്ചിനും മറ്റ് ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന സമൂഹമാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. യു എസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനേക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2ാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യു എസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. 2 ദിവസത്തെ യു എസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോർമസ് തീരത്തെ ബന്ദർ അബ്ബാസ് ചബഹർ, ബുഷെഹർ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiau.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. അടുത്ത വാർത്ത 11:00.
4: Was brought to you by Dunya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru, Ayurveda Aras, Agadir Building First Floor, Mankhul Road, Bardubai.
9: Time check.
4: Brought to you by Ozone Cargo.
10: Very good morning, Dubai. ഇപ്പോ സമയം 10:00 കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കാണ്.
9: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായിലെ കറന്റ് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഫീറ്റ്സ് ലൈക്ക് കൊടുത്തിരിക്കുന്നത്. സോ എല്ലാവരും ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ള. എക്സസീവ് ഹീറ്റ് വാർണിംഗും ഇന്നുണ്ട്.
9: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Sand Tunes with Akshay and Vidya.
1: ആക്ച്വലി നമ്മുടെ ഈ വീക്കെൻഡിനോടനുബന്ധിച്ച് നമുക്ക് പലർക്കും പല ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് പലർക്കും മടിയാണ് കേട്ടോ. ഞാൻ ഒരു എമറാത്തിയുടെ സ്റ്റോറി വായിക്കായിരുന്നു. അദ്ദേഹവും രണ്ടു മക്കളും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മോളിലേക്ക് പോകും. നമുക്ക് മോളത്തോൺ നടക്കുന്ന ഒരു സിറ്റുവേഷനോടെയാണല്ലോ ഇപ്പോൾ നമുക്കിപ്പം ദുബായ് മോളിലോ അല്ലെങ്കിൽ ദുബായ് ഹിൽസ് മോളിലോ ഒക്കെ തന്നെ പോകാം. ഇത് ജൂൺ 15 മുതലാണ് തുടങ്ങിയിരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത 3 സെപ്റ്റംബർ 15 വരെയാണ് ഉണ്ടാവുന്നത്. 6 ദുബായിലെ 6 അവിടെ ഒരു റണ്ണിങ് ട്രാക്കൊക്കെ അവർ പ്രോപ്പറായിട്ട് വരച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ തന്നെ പോയി. ഇനി മോൾസ് നിങ്ങൾ ഓർമ്മയില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്, ദുബായ് മോളുണ്ട്, മോൾ ഓഫ് എമിറേറ്റ്സ് ഉണ്ട്, ദുബായ് ഹിൽ മോൾ, ദുബായ് ഹിൽസ് മോളുണ്ട്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഉണ്ട്, സിറ്റി സെൻ്റർ വേറെ ഉണ്ട്, സിറ്റി സെൻ്റർ മിർദിഫു ഉണ്ട്. അപ്പോൾ ഇതുവരെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ 2025 അട്രാക്ട് ചെയ്ത 40,000 പാർട്ടിസിപ്പൻസ് ആയിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡും കിട്ടിയതാണ് ലാർജസ്റ്റ് മോൾ റണ്ണിങ് ഈവെൻറ്റിനായിട്ട്. അതും 1,392 പേരായിരുന്നു അതിന് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു മോളിൻ്റെ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുബായ് മോളിലെയാണ് കാര്യം പറയുന്നത്, ഒരു മോളിൻ്റെ ഫുൾ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 km ഒരു ഫുൾ ഓടിക്കഴിയേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ഫ്ലോറ് 1.5 km ആണ് അത്രയും ഓടിക്കഴിയുന്നത്. നമ്മളപ്പോൾ അത്രയും നടക്കാറുണ്ട്, ഓരോ ഫ്ലോറും നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 10 km ഒക്കെ നടക്കുന്നുണ്ട് ദുബായ് മോള്. അങ്ങനെ ആർക്കും ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താണേലും ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ, ഇദ്ദേഹത്തിൻ്റെ 1.5 km ആണ് അത്രയും ഓടി കഴിയുന്നത്. നമ്മളപ്പോൾ അത്രയും നടക്കാറുണ്ട്, ഓരോ ഫ്ലോറും നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 10 km ഒക്കെ നടക്കുന്നുണ്ട് ദുബായ് മോള്. അങ്ങനെ ആർക്കും ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ്

കൗണ്ട് എടുക്കും. മക്കൾ ഉൾപ്പെടെ 1.5 വെച്ച് 3 കിലോമീറ്റർ ഇവർ ഓടും. ഓടിക്കഴിഞ്ഞതിന് ശേഷം ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് പോകും. അപ്പം സി, ഞാൻ ആലോചിക്കുന്ന ആ മക്കൾക്ക് കിട്ടുന്ന ഒരു നല്ല കുറേ മോറൽസ് ഉണ്ട്, അവരുടെ പാരൻസുമായിട്ട് കിട്ടുന്ന കുറേ സമയം. ഞാൻ പറയട്ടെ, നിങ്ങളിനി 1.5 റൗണ്ട് ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചെല്ല. ആ ഒരു ഒരു നല്ലൊരു എന്താ പറയുക, റണ്ണിങ് ഡ്രസ്സ് ഇട്ട്, നല്ലൊരു ഷൂവും നല്ലൊരു സോക്സും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ അവിടെ ചെന്ന് ഓടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു ഒരു എനർജി തന്നെ വേറെയാണ്, നമുക്ക് നമ്മുടെ മെൻറ്റാലിറ്റി തന്നെ വേറെയാണ്. ടോട്ടലി നമ്മുടെ മൈൻഡിനെ ഒക്കെ ഇന്ന് റിഫ്രഷ് ചെയ്ത് കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ സംഭവം. ഇത് എത്ര പേര് കിട്ടുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ രാജ്യം തരുന്ന ഓപ്ഷൻസും പോസിബിലിറ്റീസും ഉണ്ടല്ലോ. നമുക്ക് നല്ല ചൂടാണ് വെളിയിൽ, അപ്പം തന്നെ ഒരു എയർ കണ്ടീഷനായിട്ടുള്ള ഒരു റണ്ണിങ് ട്രാക്ക് ഇവിടുത്തെ മോളുകളിൽ ഫിറ്റ്നസ് സമ്മർ ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് റൊട്ടീനാക്കി തന്നെ മാറ്റുക, കാരണം സെപ്റ്റംബർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിലേക്ക് നമുക്ക് ഫിറ്റ്നസ് മന്തിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. മോളത്തോളെന്ന് പറയുന്നത് നിങ്ങൾ വീക്കെൻഡ്സിലാവുമ്പോൾ, നാളെയോ മറ്റന്നാളോ ഒക്കെ, മറ്റന്നാൾ നമുക്ക് അർജന്റീനയുടെ കളിയുണ്ട്, നാളെ പോവാം, നാളെ രാവിലെ നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്ന്, അല്ലെങ്കിൽ ഇച്ചിരി 8 മണിയാകുമ്പോൾ അങ്ങോട്ട് ചെന്ന് ഒരു മണിക്കൂർ നിങ്ങൾ അതുവഴിയൊക്കെ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും. ആൻഡ് രാവിലെ എണീക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ തന്നെ എന്നെ ഇപ്പോൾ രാവിലെ കേട്ട് തുടങ്ങുന്നവരൊക്കെ ഉണ്ട്, 6 മണിയും 7 മണിക്കും ഒക്കെ കേട്ട് തുടങ്ങുന്നവർ, നമ്മൾക്കൊരു 4.5 മണിയാകുമ്പോൾ എണീക്കുന്നതാണ്. നമ്മുടെ ആ ഒരു രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞ് ഒരു സെഷൻ നമ്മുടെ കഴിയുമ്പോണ്ടല്ലോ, പിന്നെ ഒരു ഹോൾ ഡേ കിടക്കുകയാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ തോ ഞാൻ എണ്ണിക്കാൻ മടിയുള്ള ഒരാളാണ്, പക്ഷേ എണ്ണീറ്റ് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ഹോൾ ഡേ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും ഇടങ്ങളിൽ മോളത്തോൺ നടക്കുന്നുണ്ട്. ശനിയാഴ്ച നിങ്ങൾക്ക് മേക്ക് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു കേട്ടോ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham, TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ഈ ജൂലൈ 6 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നവരാണ് ഇങ്ങനത്തെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അമേരിക്കാസ് ഒഫീഷ്യൽ 250th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്സൂൾ, അതിനകത്ത് ആ ഒരു ക്യാപ്സൂളിനകത്ത് അവർ അമേരിക്കയുടെ ഒരു ഫ്ലാഗും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഐഫോൺ 17 Pro Max ഓറഞ്ച് കളർ ഫോൺ അതും അവർ അതിനകത്ത് വെച്ച് ക്യാപ്സൂൾ ചെയ്തിട്ടുണ്ട്. അതായത് 250 വർഷത്തേക്കാണ് ഈ ഒരു ക്യാപ്സൂൾ അടങ്ങിയേക്കുന്ന ഇത് വെച്ചേക്കുന്നത്. ഈ ഐഫോണും ഇത് വെച്ച് ഒന്നിനും അല്ല, 250 വർഷം കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്ക് എങ്ങനെയായിരുന്നു 2026 അല്ലെങ്കിൽ 2025 കാലഘട്ടങ്ങൾ എങ്ങനെയാണ് എന്ന് അവർക്ക് പഠിക്കാനായിട്ട് എന്താ പറയുന്നേ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോണും അവർ അമേരിക്കയുടെ ഒരു ഫ്ലാഗും അതിനകത്ത് വെച്ച്. അതിൻ്റെ നോട്ട് പാഡിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗാലറിക്കകത്ത് ഇന്നത്തെ നമ്മുടെ അമേരിക്ക ഇന്നത്തെ ലോകം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഫോട്ടോ എടുത്തും അതിനകത്ത് ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ജസ്റ്റ് ഇമാജിൻ, നമ്മൾ പറയും ഇത് ഇതാണ് എപ്പോഴത്തേക്കും സുപ്രധാന കാലം അല്ലെങ്കിൽ ഇതാണ് ദ അൾട്ടിമേറ്റ് ബോൾ അല്ല. നമ്മളും കഴിഞ്ഞ് കൂടി വന്നാൽ ഏറെ വന്നാൽ 100 വർഷം നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നതും നമ്മൾ പിണങ്ങുന്നതും നമ്മൾ ദേഷ്യപ്പെടുന്നതും ഒക്കെ എന്തിനു വേണ്ടി എന്ന് സത്യം പറഞ്ഞാൽ ഒരു തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ്. 2276 250 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ 2026 എന്ന് നമ്മൾ പറയുമ്പോൾ 2276 ഈ ഫോൺ അന്ന് തുറക്കാനായിട്ട് പോകുന്നത്. അതായത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2-3 generation ആ 3 generationലേക്ക് ഈ ഇൻഫർമേഷൻ പാസ്സായി പോയാൽ മതി, അവിടെ ആ ഈസി ആയിട്ട് ആ ജനറേഷനിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അന്നായിരിക്കും ഇത് തുടങ്ങുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പേര് പോലും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവില്ല ആർക്കും ആ കാലത്ത്, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ചിലവർ, ഞാൻ വളരെ അടുത്ത് കേട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നമ്മൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഈ വറീഡാണ്, നമ്മുടെ വന്ന ലോണോ നമ്മുടെ വീടിൻ്റെ ലോണോ നമുക്ക് വീടില്ലായ്മയോ ഈ അല്ലെ നമുക്ക് വന്നേക്കുന്ന ഈ ലോണ് കാരണം നമ്മൾ ഒരാളെ കടമെടുത്തേക്കെന്നുള്ള പേര് ദോഷം കാരണമോ ഈ ഒരു സാധനം അടുത്തൊരു ജനറേഷൻ ആകുമ്പോൾ ഒരു പാതി മാത്രമേ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുള്ളൂ. അതിൻ്റെ അടുത്തൊരു ജനറേഷൻ ആകുമ്പോൾ നമ്മുടെ പേരും അറിയത്തില്ല, നമുക്ക് ഇങ്ങനെ ലോൺ ഉണ്ടോയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അറിയത്തില്ല. സോ നമ്മൾ എന്ന് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നല്ല, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ എന്നെ ഈ ഒരു കാര്യം ഓർപ്പിച്ചത്. ആൻഡ് ഐഫോൺ 17 Pro Max ഹാസ് ബീൻ സീൽഡ് ഇൻ 250-year time capsule ടു ഷോ ഫ്യൂച്ചർ ജനറേഷൻ ടുഡേയ്സ് ടെക്നോളജി. അന്ന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ടെക്നോളജി ആയിരിക്കും. നമ്മളിപ്പം കാണത്തില്ല, പഴയ ബൾബ് ഉണ്ടാക്കിയതും പഴയ ഫോൺ ഉണ്ടാക്കിയതും പഴയ റോൾസ് റോയ്സ് കാർ ഉണ്ടാക്കിയതും പഴയ ഫോർഡിൻ്റെ കാറുകളും ഇതൊക്കെ നമ്മൾ പഴയ എയറോപ്ലെയിന്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കും അന്നത്തെ ആൾക്കാർ, അയ്യോ അന്നൊരു ഇതുപോലത്തെ ഒരു പെട്ടി പോലത്തെ ഒരു ഡിവൈസ് ആയിരുന്നു ഐഫോൺ, അതൊക്കെ നമ്മൾ പിടിച്ചോണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകണം, അന്നൊക്കെ ഒരുപക്ഷെ ഒരു നമ്മുടെ കൈയുടെ വെള്ളയിലായിരിക്കും സ്ക്രീനൊക്കെ വരുന്ന ടെക്നോളജി വരുന്നത്, അറിയില്ല. എന്താണേലും ഇൻട്രസ്റ്റിംഗ്, അമേരിക്കയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദുബായിൽ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, അറിയാം, നമുക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ ഹിസൈനസിൻ്റെ ഒരു നോട്ട് അതിനകത്ത് കൊടുത്ത് എത്രയോ വർഷത്തേക്കാണ്, ഞാനത് ഓർമ്മയില്ല, ഞാൻ പണ്ട് റെഗുലർ മെട്രോ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതുവഴി പോകുമ്പോൾ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഒന്നൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അവിടെ ഒരു ക്യാപ്സൂളിലാക്കി വെച്ചിട്ടുണ്ട്. അത് എത്രയോ വർഷം കഴിഞ്ഞ്, എനിക്ക് 100 വർഷമാണെന്ന് തോന്നുന്നു കേട്ടോ, 100 വർഷം കഴിഞ്ഞ് വരുന്ന ജനറേഷന് ആ സമയത്ത് കൊടുക്കാൻ, ഹിസൈനസ് കൊടുക്കാനുള്ള മെസ്സേജാണ് ആ ഒരു ക്യാപ്സൂളിനാക്കി ഒരു പേപ്പറിൽ എഴുതി അദ്ദേഹം അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, എന്തൊരു വിഷനാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നാളത്തെ മീറ്റിംഗ് പോലും നമുക്ക് ഓർമ്മയില്ല, അപ്പോഴാണ് നമുക്ക് 100 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നത്. ബ്രില്ലിയൻറ്റ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോന്നൊക്കെ കേട്ടുപഠിക്കാനും കണ്ടുപഠിക്കാനും ഒക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ഈ നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അമേരിക്കയിലെ 250 വർഷങ്ങൾക്ക് ശേഷം തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഒരു ഐഫോൺ 17 Pro Max വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം.
0: Brought to you by ABC Cargo and Courier, number 1 in GCC.
1: ട്രാഫിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാ റോഡുകളും ഫ്രീ ആയിട്ടുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും ഒക്കെ ഒരു സ്ലൈറ്റ് സ്ലോ മൂവിങ് ട്രാക്ക്, പക്ഷേ ഇതൊന്നൊരു ട്രാഫിക്ക് അല്ല, എല്ലായിടം ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ്, ജുമയുണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇത്രയും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 വാട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിക്കാനാണ്.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNT apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

സൂത്രധാരൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ ഇതൊക്കെ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ സമയത്ത് നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന സിനിമ, കാണുന്ന സിനിമയും കേൾക്കുന്ന പാട്ടുകളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ കൂടെയാണ്. എനിവേസ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ആൻഡ് വരവ് മൂവിയുടെ ടിക്കറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫാസ്റ്റ് സിനിമാസ് ആണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്ക്. ജൂലൈ 16 റിലീസാവും വരവ്. ജോർജ് ജോർജ് അഭിനയിക്കുന്ന ഒരു അടിപൊളി സിനിമ തന്നെയാണ്. അപ്പം എന്താണേലും ഇന്നത്തെ ക്വസ്റ്റ്യൻ ജോർജു ജോർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഗസ് ദ മൂവിയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പാട്ട് നിങ്ങൾ പലപ്പോഴും ആയിട്ട് പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ഈസിയാണ്, ഞാൻ ഇന്ന് വീക്കെൻഡോടെ ആയതുകൊണ്ടാണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരുന്നത്. മാക്സിമം നിങ്ങൾ അയച്ചു, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ റാൻഡം ആൻസറിലേക്ക് ഇടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്രോബബിലിറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ അയക്കേണ്ടത് വരവ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220. ഓൾറൈറ്റ്, അപ്പോൾ ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്ന ഈ ഒരു പാട്ട് ഏത് സിനിമയിലെയാണെന്നാണ് എൻ്റെ ചോദ്യം. കേട്ടോളൂ.

0: യെസ് അത്രമാത്രം മതി. ഏതാണ് സിനിമ എന്നുള്ളത് വേഗം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിൾ പാസ്സാണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ട്രൈ യുവർ ലക്ക്, അത് തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും നല്ലൊരു മൂവിയാണ്. അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. സോ ടിക്കറ്റ് ഇപ്പൊ തന്നെ കയ്യിലേക്ക് മേടിച്ചോളൂ കേട്ടോ. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ൽ അക്ഷയാണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
4: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കവറപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറേ.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ലോകകപ്പിൽ ഇന്ന് യൂറോപ്യൻ പൂര്. പി എസ് സി ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എസ് സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട്ടിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ നാലാം ദിവസവും പുരോഗമിക്കുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുത അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജിന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബി ജെ പിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന് പ്രാഥമിക വിലയിരുത്തൽ. നിർണായക മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നാണ് കണ്ടെത്തൽ. അപകടാവസ്ഥയിലെന്ന് 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂരിലേക്ക്. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിന് ശേഷം ആദ്യമായാണ് വിജയ് കരൂരിലെത്തുന്നത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം റോഡ് ഷോയായി കരൂരിൽ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക്. ദുരന്തത്തിൽ മരിച്ചവരിൽ 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി ഉത്തരവ് അദ്ദേഹം കൈമാറും. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിൽ ഉണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുണ്ടെന്ന വസ്തുത ഔദ്യോഗികമായി സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങളുടെ എഞ്ചിനും മറ്റ് ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന സമൂഹമാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. യു എസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനേക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2 ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യു എസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. 2 ദിവസത്തെ യു എസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോർമുസ് തീരത്തെ ബന്ദർ അബ്ബാസ്, ചബഹർ, ബുഷെഹർ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11:08.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 degrees Celsius, ഹ്യൂമിഡിറ്റി 51%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഇതാ കേൾക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ ഹോം 92.2 FM-ൽ. അപ്പോൾ കാത്തുകാത്തിരുന്ന ഫ്രൈഡേ ആണോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും ഈ ഒരു ഫ്രൈഡേയും വീക്കെൻഡും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. രണ്ട് ദിവസം ഇനി എന്തൊക്കെയാണ് പ്ലാൻ? ഈ ചൂടും പിടിച്ച് എല്ലാവരും പുറത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? വീട്ടിലിരുന്നാലോ എ സി ഇട്ടിട്ടിട്ട് മരിക്കും. പിന്നെ ഒരു മാസത്തിൻ്റെ അവസാനം വരുന്ന ബില്ല് കാണുമ്പോൾ വീട്ടിൽ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ പിന്നെ കാറിലെവിടെയെങ്കിലും യാത്ര പോകാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലേ. എന്നാലും നമ്മൾ ഈ ഒരു കടുത്ത ചൂടില് എവിടെയൊക്കെ പോകാം, എന്തൊക്കെയാണ് ആ പ്ലാനുകൾ, മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ ഒന്ന് പറയൂ. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. ഇനി 3 മണിക്കൂർ ഒരുമിച്ചുണ്ടല്ലോ. 3 മണിക്കൂറാണോ? നമ്മൾ വൈകിട്ട് 4 മണി, ഇപ്പം കയറിയ പിന്നെ 4 മണി വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുമല്ലോ. എനിവേ, എന്തായാലും ഫൈനലി നമ്മൾ കാത്തിരുന്ന ഫ്രൈഡേ എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ആഴ്ചയെ ഒരു ഫാന്റാസ്റ്റിക് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു മെസ്സേജസും അതുപോലെ ആ ഒരു സപ്പോർട്ടൊക്കെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം ഇന്ന് ജൂലൈ 10 അല്ലേ, വെള്ളിയാഴ്ച. നമ്മളൊരു വീക്കെൻഡ് മൂഡിലേക്ക് മാറുമ്പോൾ ഗ്ലോബലി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. അതാണ്, ഒരു പക്ഷേ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇന്ന് വേൾഡ് എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഞാനും വിചാരിച്ചു. അങ്ങനെ അത്ര അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ലല്ലോ. ഇതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി അല്ലേ. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ മതിയോ? യെസ്, അതായത് നമ്മുടെ ട്രഡീഷണൽ ഫോസൽ ഫ്യൂവൽസിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തത് കുറച്ച് വരും തലമുറയ്ക്ക് വേണ്ടി സോളാർ, വിൻഡ് പോലുള്ള റിന്യൂവബിൾ എനർജി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒരു കാർബൺ ഫ്രീ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വേൾഡ് എനർജി ഇൻഡിപെൻഡൻസ് ഡേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവയെ സംബന്ധിച്ച് ഭൗമദിനം പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ പോകണ്ട, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എനർജി ടോപ്പിക്കുമായിട്ട് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, യുഎയിലുടനീളം ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ചൂടിനെ കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ ചൂട് തന്നെയായിരിക്കും വിഷയം. ഏത് തണുത്ത സമയത്ത് ഇരുന്നിട്ടും കാര്യമില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ കടുത്ത എ സിയിലിരുന്ന് ജോലി ചെയ്യുന്നു, പുറത്തേക്ക് വരുമ്പോൾ കടുത്ത ചൂട്, ഇത് രണ്ടും കൂടെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. മറ്റൊരിടത്തും ഇല്ലാത്ത പോലെ നമ്മൾ ആ ഒരു പ്രശ്നത്തെയാണ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളുടെ ഒരു വേലിയേറ്റം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. പലർക്കും പല രീതിയിലാണ്. സാധാരണ നമുക്ക് പനിയൊക്കെ വന്നിട്ട് ഗ്രാജുവലി ചുമയിലേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ആദ്യമേ രണ്ടാമത്തെ ആളെങ്കിൽ വരികയാണ്. വന്നാൽ നല്ല രീതിയിൽ ചുമച്ചേ തീരുള്ളൂ. പിന്നെ അതുപോലെ ഈ തലവേദന, മൈഗ്രെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സാഹചര്യങ്ങളിൽ കൂടുന്നതായിട്ട് പല ആൾക്കാരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി നാട്ടിലൊക്കെ ഇങ്ങനെ മഴ തകർത്ത് പെയ്യുമ്പോൾ നമ്മുടെ യുഎയിൽ ഇപ്പോൾ കൊടും ചൂടും ഒപ്പം നല്ല പൊടിക്കാറ്റും ഉണ്ട്. വരും ദിവസങ്ങളിൽ നമ്മുടെ യുഎയിൽ പല ഭാഗങ്ങളിലും താപനില, അതായത് ടെമ്പറേച്ചർ, ഒരു 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പൊടിപടലങ്ങൾ നിറയാനും വിസിബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനി 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഓഫീസിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സേഫായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കും. ഈ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുക, വണ്ടി എടുത്ത് പോവുക, ഇതൊന്നുമല്ല. കുറച്ചുകൂടെ ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോയാൽ നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അധികൃതർ കനത്തൊരു ജാഗ്രതാ നിർദ്ദേശമാണ്, ഒരു ഹെൽത്ത് അഡ്വൈസറി എന്തായാലും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കുക. പുറത്തിറങ്ങുമ്പോൾ പൊടിക്കാറ്റുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ മാസ്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക്, ഓഫീസിലുള്ളവരാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒരു ഹെൽത്ത് നമ്മളെ കൊണ്ട് മോശമാകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കും കൂടെ വേണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഓക്കെ, കൂടുതൽ ഉപദേശങ്ങളൊന്നുമില്ല. ഇന്നൊരു വീക്കെൻഡ് എപ്പിസോഡാണ്, ഒരുപാട് അടിപൊളി കാര്യങ്ങൾ പറയാനും അടിപൊളി പാട്ടുകൾ കേൾപ്പിക്കാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങുകയാണ് ഇന്നത്തെ ഈ വീക്കെൻഡ് എപ്പിസോഡ് മിഡ് മോർണിംഗ് with Nitya. Keep listening to Home 92.2 FM. Trending song of the hour.

0: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ.
1: ശ്രദ്ധിക്കണ്ട.
0: എടാ മോനെ പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ടാ,
3: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
0: അമ്മാനെ എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
1: അണ്ണ ശ്രദ്ധിക്ക.
4: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.
5: Mid Morning with Nitya.
6: Yes, welcome back to Mid Morning with Nitya. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. ഞാനിങ്ങനെ എന്താ പറയുക, ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് അങ്ങനെയായിരുന്നു. പുസ്തകങ്ങളുടെ ലോകം എന്ന് പറയുന്നത്, കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക, 60 വയസ്സ് കഴിഞ്ഞിട്ട് വായിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുക, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ കുറേ കാലം. അതായത് എനിക്ക് തോന്നുന്നൊരു പ്ലസ് ടു ഡിഗ്രി ഫൈനൽ ഇയർ വരെയൊക്കെ ബുക്ക് വായിക്കാൻ ഭയങ്കര ആക്രാന്തമായിരുന്നു. പിന്നെ ജീവിതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ബിസിയൊക്കെ കൊണ്ടായിരിക്കാം, കിട്ടുമ്പോഴെല്ലാം വാങ്ങി സൂക്ഷിക്കുക, എന്നിട്ട് മനസ്സുണ്ടൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. അതായത് പെൻഷനൊക്കെ ആകുമ്പോൾ, എന്തൊട്ട് പെൻഷൻ കഴിഞ്ഞിട്ട് ആകുമ്പോൾ വായിക്കാത്രേ. അങ്ങനെയാണോ നിങ്ങളൊക്കെ? ബുക്സിനോടുള്ള ഇഷ്ടം എന്താണ്? ബുക്സ് തരുന്നൊരു സമാധാനവും സന്തോഷവും മറ്റെന്തിനെങ്കിലും നമുക്ക് തരാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ വായനാ പ്രേമികൾക്കും എഴുത്തുകാർക്കൊക്കെ ഒരുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഇവയിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിഗ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർത്തയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ട് 2 ദിവസമായെന്ന് എനിക്കറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക മാമാങ്കങ്ങളിൽ ഒന്നായിട്ടുള്ള ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ ഈ വർഷത്തെ എന്താ പറയുക, ഒഫീഷ്യൽ കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. യെസ്, ആ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നവംബർ 5th to 14th അല്ലേ? യെസ്. അപ്പോൾ ആ ഡേറ്റിലാണ് നമ്മൾ കാത്തുകാത്തിരുന്ന ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ, മലയാളം പുസ്തകങ്ങൾ മാത്രമല്ല, എത്ര മാത്രം, ഇപ്രാവശ്യത്തെ അതിഥി രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. യെസ്. അപ്പോൾ ഞാനും അതിങ്ങനെ വെയിറ്റ് ചെയ്തു. ഓരോ തവണത്തെയും അതിഥി രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇനി ആ അത്രയും ദിവസങ്ങളിൽ എന്തുമാത്രം ബുക്കുകളിലൂടെയുള്ള നമ്മുടെ ഇമാജിനേഷൻസിനെ വളർത്തുന്ന രീതിയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ നവംബർ 5th മുതൽ 14th വരെയുള്ള ആ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന 15th ഓക്കെ ഫോർ യെസ്, നമ്മുടെ കൂടെ നിന്ന് മിനി പത്മയുണ്ട്. മിനി പത്മ ഇന്നലെ പറയുന്ന വാർത്തയിൽ നിന്നാണ് ഞാൻ ആ കാര്യത്തിലേക്ക് എത്തിയത്. യെസ്, മൈക്ക് എത്രയാണ്? സെക്കൻഡ്.
7: നവംബർ 15 വരെയാണ് നമ്മുടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്രാവശ്യം നമുക്കൊരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു, പശ്ചിമേഷ്യയിൽ ഒരുപാട് സംഘർഷമൊക്കെ ഉള്ളതുകൊണ്ട് പുസ്തകോത്സവം നടക്കില്ലേ. കാരണം കൊറോണ കാലത്ത് പോലും നമ്മളത് നല്ല രീതിയിൽ നടത്തിയതാണ്. പിന്നെ പ്രളയകാലത്തും എല്ലാ സമയത്തും നമ്മൾ നടത്തിയിട്ടുണ്ട്, ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണയും അതിൽ നമ്മുടെ പുസ്തകോത്സവം നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു നല്ല വാർത്ത. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ലോകത്തെ പുസ്തകമേള എടുക്കുകയാണെങ്കിൽ അതിൽ 3rd സ്ഥാനത്തുള്ള ഒരു പുസ്തകമേളയാണ് നമ്മുടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നിറയെ പുസ്തകങ്ങൾ കണ്ടിട്ടിരിക്കും. നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പുസ്തക പ്രേമികളെയും പ്രസാധകരെയും കാണാം. അന്തർദേശീയ തലത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ വലിയ വ്യക്തിത്വങ്ങളെ കാണാം. ഇപ്രാവശ്യം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള, നമ്മുടെ GCC കൺട്രി ആയിട്ടുള്ള ഒമാൻ തന്നെ അതിഥി രാജ്യമായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരുപാട് സെഷനുകൾ ഉണ്ടാവും. ഇതിൽ പലരും പുസ്തകം വാങ്ങിയിട്ട് പോകുന്നു എന്നതിനപ്പുറത്ത് ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ കുറെ സെഷനുകൾ നിങ്ങൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ട ഒന്നാണ്. കുട്ടികൾക്കുള്ള പുസ്തകത്തിന്റെ സെഷൻ വേറെ തന്നെയുണ്ട്, മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളുടെ, ഇന്ത്യയിൽ ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളുടെ, നിരവധി പ്രകാശനം, അങ്ങനെ പ്രകാശനങ്ങളുടെ ഒരു നീണ്ട പിന്നെ നിര തന്നെ. ഇതുവരെ കാണാത്ത എഴുത്തുകാരെയും പുതുതായിട്ട് പരിചയപ്പെടുത്തുന്ന എഴുത്തുകാരെയും, ഇന്ത്യയും നമ്മുടെ കേരളവും കൊണ്ടാടുന്ന എഴുത്തുകാരും ഒക്കെ ഒരേപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഷാർജ ബുക്ക് ഫെയർ.
6: ശരിക്കും ഹോമിന് അതിനകത്തൊരു വലിയ പങ്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്ക് ഫെയറിൽ വന്ന ഓൾമോസ്റ്റ് ഒരുപാട് എഴുത്തുകാർ നമ്മുടെ ഷോസിലൊക്കെ വന്നു.
7: തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണയും നമ്മൾ നല്ല എഴുത്തുകാരെയും പിന്നെ ഇവിടുത്തെ പ്രവാസ ലോകത്തെ എഴുത്തുകാരെ, നാട്ടിലുള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് പ്രവാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല, എഴുത്തിനും വായനയ്ക്കും ഒന്നിനും സമയമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലും ആളുകൾ അവരവരുടെ ചെറിയ സ്പേസിലിരുന്നിട്ട് പുസ്തകം എഴുതിയിട്ട് അത് പ്രകാശനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കണം.
6: തീർച്ചയായിട്ടും. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ആ ഒരു ഉദ്ഘാടന ചടങ്ങിന് മിനി പത്മയും നമ്മുടെ ക്യാമറയും ഒക്കെ ആയിട്ട് അവിടെ പോയത്, ആ ചിത്രങ്ങളൊക്കെ ഇന്ത്യയിലെ നടന്നതുപോലെയാണ്.
7: ശരിക്കും 1 ഇയർ ആവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം, വളരെ പെട്ടെന്നായി പോയി. പിന്നെ കുറെ കലാരൂപങ്ങളും ഉണ്ടാവും അവിടെ, കുഞ്ഞുകുഞ്ഞു സാംസ്കാരികമായിട്ടുള്ള കുഞ്ഞുകുഞ്ഞു പരിപാടികൾ. നമ്മുടെ ഷാർജ ഭരണാധികാരി നേരിട്ട് എത്തിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നു. സ്നേഹത്തോടെ കുഞ്ഞുങ്ങളൊക്കെ അധികം ചേർത്ത് പിടിച്ചിട്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് വിഷ് ചെയ്തിട്ട് പോകുന്ന വളരെ അപൂർവമായിട്ട് ഷാർജ ഭരണാധികാരി നമുക്ക് അങ്ങനെ അത്ര അടുത്ത് കാണാൻ പറ്റാറുള്ളൂ. ആ ഒരു അവസരം കൂടിയാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ഭക്ഷണം പിന്നെ പുസ്തകം എല്ലാം ആ ഒരു സ്ഥലത്ത്, ആ ഒരു വലിയ ഹാളിന്, അതിനകത്ത് എക്സിബിഷൻ സെന്ററിനകത്ത് നമുക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വാങ്ങാം, വായിക്കാം, സെഷനുകളിൽ പങ്കെടുക്കാം. സൗഹൃദം പുതുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. എനിക്കൊന്ന് അങ്ങ് ഫിജേറിയയിൽ നിന്നും ഇപ്പുറത്തെ അബുദാബിയിൽ നിന്നും ഷാർജ എല്ലാ എമിറേറ്റുകളിലെ ആൾക്കാർ അവിടെ സംഗമിച്ച് ഇന്നെന്താ ഈ ആഴ്ച എന്താ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആഴ്ച നമുക്ക് അവിടെ കൂടാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഗമം, പുസ്തകങ്ങളെ കുറിച്ചുള്ള ചർച്ച, പുസ്തകങ്ങളുടെ വിമർശനം, ഇതെല്ലാമായിട്ട് എന്തോ രസമാണെന്ന് അറിയാം. ശരിക്കും ജീവിതത്തിൽ നിങ്ങളെ പ്രവാസ ലോകത്ത് ഉണ്ടായിട്ട് മിസ് ചെയ്യുന്ന ഒന്നായിരിക്കും ഇതുവരെ പോയിട്ടില്ലെങ്കിൽ
6: എന്തുവായാലും ഈ പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ യുഎയുടെ സാംസ്കാരിക നഗരം എന്ന് എന്തുകൊണ്ട് ഷാർജയെ വിളിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം കൂടിയാണ് തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്തായാലും ഞങ്ങൾ ഇപ്പൊ മിനി പത്മയെ സംബന്ധിച്ച് ആ ദിവസങ്ങളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ വാർത്താ പ്രാധാന്യത്തോടു കൂടി ചെയ്യാനുണ്ടാവും. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്.
7: അതെ, നമുക്ക് ഇപ്രാവശ്യം ഹോമിൽ നിന്ന് കൂടുതൽ ആളുകളും നമ്മുടെ ടീമൊക്കെ അവിടെ നിന്നിട്ട് ഒരു കുറച്ച് ദിവസങ്ങൾ അവിടെ നിന്ന് ആഘോഷമാക്കണം.
6: തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, കാരണം ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. ആ ഓരോ ദിവസത്തെയും വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഈ പറഞ്ഞത് കറക്റ്റാണ്, കഴിഞ്ഞ വർഷം നവംബറിൽ മിനി പത്മ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി ചെയ്ത വാർത്തയ്ക്ക് ഇന്നലെ ഈ കഴിഞ്ഞ നിമിഷം നമ്മൾ കേട്ടതുപോലെ കണ്ടതുപോലത്തെ ഒരു അനുഭൂതിയാണ് തോന്നുന്നത്. ആ ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിൽ ഒരു വൈറ്റ് കളറിലെ ഫ്രോക്ക് ഒക്കെ
7: ഓർമ്മയുണ്ടല്ലേ. നമ്മൾ ആ തിരക്കില് നമ്മള് എല്ലാവരും അറബ്സിന്റെ ആ വൈറ്റ് ഡ്രസ്സിന്റെ ഇടയിൽ നമ്മളും ആ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് അതിലലിഞ്ഞ് അവരിലൊരാളായിട്ട്, അങ്ങനെയാണല്ലോ നമ്മള്, നമ്മളെ അവരിലൊരാളായിട്ട് അവര് ഈ രാജ്യം ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഉണ്ടാവുന്ന എന്ത് നല്ല കാര്യം, പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ കൂടിയാണ്, അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെ കുറിച്ചും എഴുത്തുകാരെ കുറിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ ആരെങ്കിലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്രാവശ്യത്തെ എസ് ഐ ബി എഫിൽ പുസ്തക പ്രകാശനം നിങ്ങളുടെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം.
6: തീർച്ചയായിട്ടും
7: നമ്മുടെ നമ്പർ ഉണ്ട്, വാട്സ്ആപ്പ് നമ്പറൊക്കെ നിത്യ ഷോയിൽ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് അതും ആവാം കേട്ടോ. എന്തായാലും സന്തോഷം അല്ലേ, ഇടയ്ക്ക് എന്തോ ഒരു ശൂന്യത വന്നോ? ഇല്ല,
6: നമ്മള് പുസ്തകത്തിന്റെ ലോകത്തേക്ക് പോയപ്പോ പാട്ട് ഇങ്ങനെ കയറൊക്കെ
7: പോട്ടെ, പാട്ട് കേട്ടിട്ട്
1: വരാം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 Matram. Adum Prativarsham, TNC apply.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 12th ദുബായ് മംസാർ ഫോക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid Morning with Nitya. Nitya.
1: വെൽക്കം ബാക്ക്. ചില ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും അല്ലേ. അങ്ങനെ ഒരു പാട്ടാണ് എനിക്ക് ഇപ്പൊ കേട്ട പാട്ട്. എന്തായിരുന്നു ഒരു തരി കസ്തൂരി? ഒരിക്കൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ, ഈ പാട്ടിനെ കുറിച്ചൊക്കെ. ശരി, ഞാൻ വരവ് സിനിമയുടെ ടിക്കറ്റ് വേണ്ടേ? ഇന്നും കൂടെയാണ് ടിക്കറ്റ് ഞാൻ പറയാൻ പറ്റൂ, ഇനി തിങ്കളാഴ്ചയിലേ പറയാൻ പറ്റുള്ളൂ. സോ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിലാണ് വരവ് സിനിമ കാണാനുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ജൂലൈ 16th, അതായത് അടുത്ത ആഴ്ച 16th മൂവി റിലീസ് ചെയ്യുന്നത്. അതിന്റെ സ്ക്രീനിങ് ഡേറ്റ് എന്നാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളവരൊക്കെ ഇപ്പം തന്നെ മെസ്സേജ്. ഇപ്രാവശ്യം പക്ഷേ ഞാൻ പറയുന്ന ഫോർമാറ്റ് അനുസരിച്ചാണ് ഇന്ന് നിങ്ങൾ ആൻസറൊക്കെ ചെയ്യേണ്ടത്. ഞാനൊരു പാട്ട് പാടും, അത് ഏത് സിനിമയിലെയാണെന്ന് മാത്രം, സിമ്പിൾ, അത് മാത്രം അറിയിച്ചാൽ മതി. അപ്പോൾ പാട്ടെന്ന് പറയുന്നത് തലചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേടം

0: കേട്ടിട്ടുണ്ട് ഈ പാട്ട്.
1: യെസ്.
0: അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. ചിലപ്പോ അടുത്ത ഘട്ടത്തിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത്, അടുത്ത മണിക്കൂർ ചോദിക്കാൻ പോകുന്നത് വേറൊരു പാട്ട് വേണ്ടിട്ട് വേറെ എന്തെങ്കിലും ചോദ്യമായിരിക്കും. നമുക്കൊന്ന് മാറ്റി പിടിക്കാം അല്ലെ, വെറുതെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖമില്ല. അപ്പൊ പിന്നെ നിങ്ങളും കൂടെ ഒന്ന് ആലോചിക്കണ്ടേ, അപ്പൊ ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്ന സിമ്പിൾ ചോദ്യത്തിന് നിങ്ങൾ സിമ്പിളായിട്ട് ഉത്തരം നൽകുക. അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം തിയേറ്റർ എന്നതിന്റെ എച്ച് ടി സ്പേസ്, ഇപ്പോൾ ഞാൻ പാട്ട് പാടിയത് ഏത് സിനിമയിലേതാണ്, ആ സിനിമയുടെ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പൊ തെരഞ്ഞെടുക്കുന്നവരിൽ നിന്നും ഈ മണിക്കൂറിൽ വിജയികളാകുന്ന രണ്ടു പേർക്ക് വരവ് എന്ന സിനിമയുടെ കപ്പൽ എൻട്രി പാസ് ആയിരിക്കും സമ്മാനമായി ലഭിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. വരവ് ജൂലൈ 16 റിലീസ് ആകുമ്പോഴാണ്. ഷാജി കൈലാസ് അതുപോലെ ജോജു ജോർജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന സിനിമ, വേൾഡ് വൈഡ് റിലീസാണ് 16th എന്ന് പറയുന്നത്. അപ്പോ മലയാള സിനിമയുടെ മാസ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതാനാണ് ഈ രണ്ടു പേരും കൂടെ ഒരു കൂട്ടുകെട്ടായിട്ട് ആദ്യമായിട്ട് ഒന്നിക്കുന്നത്. ആ ഒരു വരവിനെ കൂടുതൽ ഗംഭീരമാക്കുകയാണ് ശ്രീഗോകുലം മൂവീസ്. അവരാണ് ഇതിനെ ഇതാക്കി മാറ്റുന്നത്, ഈ സിനിമയാക്കി മാറ്റുന്നത്. ഹൈറേഞ്ചിന്റെ ഒക്കെ വളരെ വിസ്മയകരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ബിഗ് ബജറ്റ് സിനിമയാണ്. തീപ്പൊരി ആക്ഷനും കയ്യടി നേടുന്ന മാസ് ഡയലോഗുകളും. സുരേഷ് ഗോപിയെ നമ്മുടെ അരികിലേക്ക് ഈ ലെവലിലേക്ക്, അല്ലെ, സുരേഷ് ഗോപിയെ നമ്മൾ ഓർക്കുമ്പോൾ ഒരിക്കലും ഒരു കുടുംബസ്ഥൻ അല്ലെങ്കിൽ ആ ലെവലിലേക്കുള്ള കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അല്ലെ. ഷിറ്റ് റിമെമ്പർ ദാറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങള്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് പിന്നെ ഷിറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മാസ് ഡയലോഗിന്റെ ആളാണ് അദ്ദേഹം. സോ ജോജു ജോർജിനെ സംബന്ധിച്ച് ഇപ്പോൾ ആള് ആ രീതിയിലേക്ക് ലെവൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അല്ലെ, എത്രയോ സിനിമയിലൂടെ അത് കാണിച്ചു തന്നതാണ്. സോ ഷാജി കൈലാസ് ജോജു ജോർജ് കൂട്ടുകെട്ട് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട്. തിയേറ്ററുകളിൽ കൈയടിക്കാനുള്ള, കോരിത്തരിക്കാനുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ വരവ് സിനിമ കാണാനായിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയത് കേട്ടോ. അപ്പോൾ ഇനി ആ പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലാതെ എപ്പോഴും പാടി നിങ്ങൾ ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാട്ട് ഏത് സിനിമയിലേത് എന്നതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഒരിക്കൽ കൂടി ഫോർമാറ്റ് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. എവർഗ്രീൻ ഹിറ്റായിട്ട് വരാൻ ഒരു നല്ല പാട്ട് വരുന്നുണ്ട് കേട്ടോ. യെസ്, ഫോർമാറ്റ് HT സ്പേസ്, ഞാൻ പാടിയ പാട്ട് ഏത് സിനിമയിലേതാണ്, ആ സിനിമയുടെ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ. നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് അറിയുന്നത്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച കെ ബിജു IAS. പ്രോസിക്യൂഷന്റെ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായി പോയെന്നും എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നതായും ബിജു അറിയിച്ചു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദമുണ്ട്. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടാൽ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു IAS. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ക്ഷേത്രത്തിൽ ജീവനക്കാരുടെ കൂട്ടരാജി. കാണിക്ക എണ്ണുന്ന ജീവനക്കാരിൽ 25 പേർ രാജി നൽകി. ഡ്യൂട്ടി സമയം കൂട്ടി, വേതനം വെട്ടിക്കുറച്ചു തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് ജീവനക്കാർ രാജിവെച്ചത്. കാണിക്ക എണ്ണുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന SBI ബ്രാഞ്ചിലാണ് രാജി നൽകിയിരിക്കുന്നത്. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മീനാക്ഷിപ്പാലത്തിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി രാകേഷ് ഗുജേത്തിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. നിർമ്മാണ കമ്പനിയുടെ സർവേയറാണ് ഇദ്ദേഹം. തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും US ബോംബ് ആക്രമണം നടത്തി. തിരിച്ചടിയായി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. രണ്ട് ദിവസത്തെ US ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈറ്റിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്ത് ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന്റെ പിന്നിൽ കാർ ഇടിച്ചതാണ് അപകട കാരണമെന്ന് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 25 വയസ്സായിരുന്നു. PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാകേഷിനെ തള്ളി CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും. രാകേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ല, ആവിലുമില്ല, ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ലെന്നും PK ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ EP ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും PK ശ്രീമതി. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി രൂപ ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ TVK പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിന് ശേഷം ആദ്യമായാണ് വിജയ് കരൂരിൽ എത്തിയത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം റോഡ് ഷോയായി കരൂരിൽ എത്തുകയായിരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിക്ക് രാജ്യം വിട നൽകി. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. 2026 ഫെബ്രുവരി 28 വ്യോമാക്രമണത്തിലാണ് ഖാംനി കൊല്ലപ്പെട്ടത്. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജെയിം കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ 3rd തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പം എത്തി ഫ്രാൻസിന്റെ എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോൾ എന്ന സുവർണ നേട്ടവും കൈവരിച്ചു. മൊറോക്കോയെ അഭിനന്ദിച്ച യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ആവേശ പോരാട്ടമാണ്. യൂറോപ്യൻ പോരാണ് കളത്തിൽ. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. കോൺസുലാർ സേവനങ്ങളിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ട് എത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ട്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം എത്താൻ. ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് അനുമതിയെടുത്ത് കോൺസുലേറ്റിലെത്തേണ്ടത്. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഇപ്പോൾ സമയം 12:00 കഴിഞ്ഞ് 7 മിനിറ്റ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: Current temperature in Dubai 37 degrees Celsius, humidity 51%.
10: Weather update.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ഇതായിത്തിരിക്കുന്നു. യെസ്, മിഡ് മോർണിംഗ് എത്തിയുടെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു. ആ പാട്ട് ഏത് സിനിമയിലേത് എന്നതായിരുന്നു ചോദിച്ചത്. അത് പിന്നീട് പാടിക്കൊടുക്കില്ല, ഒരൊറ്റ തവണയേ പാടുള്ളൂ. കാരണം എപ്പോഴും ആ പാട്ട് പാടി നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പം ഇനി ചിലപ്പോൾ പാടാൻ പോകുന്ന വേറൊരു പാട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലെ ആ ഒരു കോണ്ടസ്റ്റ് അവിടെ അവസാനിച്ചു. ഈ മണിക്കൂറിൽ വേറെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മണിക്കൂറിൽ ഒരാൾ കൂടിയുണ്ട്. പിന്നെ മലയാളി ഡയലും ഉണ്ട്, ഡോണ്ട് വെറി. അപ്പോൾ ഞാനിവിടെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് രണ്ട് ഷോയിലും കൂടി ഇനിയും മൂന്ന് ടിക്കറ്റുകൾ കരസ്ഥമാക്കാനുള്ള സമയമാണുള്ളത്. സോറി, ആ യെസ്, മൂന്ന് ടിക്കറ്റുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാനൊരു മറ്റൊരു വിശേഷത്തിലേക്ക് പോവാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത ലിങ്കിൽ പാട്ടുപാടി വേറൊരു പാട്ടുപാടിയിട്ട് നിങ്ങൾ ഏത് സിനിമയാണെന്നോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ പ്രിയദർശിനി ബസ്സിനെ കുറിച്ച് ഒരുപാട് പരാതികളും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും പലതരത്തിലുള്ള എന്താ പറയുക അതിനുള്ള മറുപടികളും ഒക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ദിവസം തോറും. എന്തിനാണ് പുതിയ സർക്കാർ ഇത്രയും പണം മുടക്കി അല്ലെങ്കിൽ ഇത്രയും നഷ്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു ടീം മറ്റുള്ളവരും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്ത് വളരെ വലിയ കാര്യമാണ്, നന്നായി എന്ന് പറയുന്നവരൊരു ടീം. അങ്ങനെ ഇതുമായിട്ട് ബന്ധം എന്തായാലും അങ്ങനെയാണല്ലോ. ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ 50-50 ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അടിക്കുന്നവനും കാണും, നന്നാക്കുന്നവനും കാണും. അപ്പോൾ എല്ലാ കാര്യത്തിനും അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കല്ലിയില്ലേ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. നിങ്ങൾ കുറ്റം പറയാനാണ് ഇഷ്ടം, അതായിക്കോട്ടെ. കാരണം നടത്തിയവർക്ക് അറിയാം അത് എത്ര നാൾ കൊണ്ടുപോകണോ, അത് ഏത് രീതിയിൽ കൊണ്ടുപോകണോ എന്നുള്ളത്. എന്നും എന്തായാലും ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ പ്രിയദർശിനി ബസ്സിൻ്റെ കാര്യമാണ്. പല ആൾക്കാർക്കും നാട്ടിൽ ഈ പറഞ്ഞ പോലെ പ്രിയദർശിനി ബസ്, ആ ബസ് കാണുമ്പോൾ തന്നെ അത് ഏതാണെന്ന് അറിയണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചേക്കുന്ന കാണണമെന്നില്ല. പ്രിയദർശിനി ബസ്സിൽ മറ്റുള്ളവർ കയറിയെന്നിരിക്കാം, അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം അല്ലേ. എനിവേ, എന്തായാലും യാത്രക്കാർക്ക് ബസ്സുകളുടെ തത്സമയ വിവരങ്ങൾ, ലൈവായിട്ട് വിവരങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്ന സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരാണ് ചലോ ലൈഫ്. അപ്പോൾ ഈ ബസ് നിലവിലിപ്പോൾ എവിടെയുണ്ട്, അടുത്ത സ്റ്റോപ്പിലെത്താൻ ഇനി എത്ര ടൈം എടുക്കും, ഈ തിരക്കിൻ്റെ ഒരു അളവ് മീൻസ് അതിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, ആ ബസ്സിൽ തന്നെ കയറണോ, അപ്പോൾ തിരക്കിൻ്റെ ഒരു തോത് എങ്ങനെയാണ്, ഏത് റൂട്ടിലൂടെയാണ് ഇതിപ്പോൾ സർവീസ് നടത്തുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലൈവായിട്ട് തത്സമയം അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള കാത്തിരിപ്പ് ഒഴിവാക്കി യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ടാണ് ഇത് കേട്ടിടത്തോളം എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? പൊതുഗതാഗത ഉപയോഗം കുറച്ചുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിനും എന്തായാലും ഈ ചലോ ആപ്പ് വളരെ, ചലോ ലൈവ് എന്നാണ് പ്രിയദർശിനി ബസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷന്റെ പേര് ചലോ ലൈവ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഈസ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ, നാട്ടിലാരെങ്കിലും പറഞ്ഞ് കേട്ടോ എങ്കിൽ എന്നെ ഒന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ ചലോ നാട്ടിൽ പോയാലും ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചലോ ലൈവ് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും അതിൽ കയറിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നാട്ടിൽ പോയപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അയക്കാൻ പറയൂ. കാണട്ടെ 0585829200 വരെ വന്ന സിനിമയ്ക്ക് വേണ്ടി ഇനി ടിക്കറ്റ് അയക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള, ടിക്കറ്റിന് വേണ്ടി എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കോട്ടോ. ട്രെൻഡിംഗ് സോങ്ങിലേക്ക് പോവാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇപ്പോൾ ഈ കേട്ടത്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം കേൾക്കണ്ടേ, അപ്പോൾ അതിനും ഒരു പാട്ട് തന്നെ വിചാരിച്ചു. ഇന്നിപ്പം വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് എന്തായാലും നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ പാടി. ചിലർ പറയാം പാട്ട് പാടുമ്പോൾ തന്നെ ഉറക്കം വരുന്നു, നിത്യ എന്തിനാ വണ്ടി ഓടിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ പാടും, പാടാൻ മുട്ടിയാൽ പിന്നെ പാടിയില്ലേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അടുത്തത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പാടിയത് ഏതായിരുന്നു പാടി, എനിക്ക് പോലും ഞാൻ പോലും മറന്നുപോയല്ലോ. യെസ്, തലചായ്ക്കാനൊരു താഴ്, തല ചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേട. ഇത് മമ്മൂട്ടി, അതുപോലെ ശ്രീലക്ഷ്മി, പിന്നെ കാവ്യമാധവൻ, ഇവരൊക്കെ അഭിനയിച്ച് ഒരു ബെസ്റ്റ് മൂവിയാണ്. ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. നല്ല പാട്ടാണ്, മാള അരവിന്ദൻ്റെയൊക്കെ വേറെ ലെവൽ ആക്ടിംഗ് ആണ് അതിനകത്തുള്ളത്. എനിവേ, നല്ലൊരു സിനിമയായിരുന്നു. ആ ഉത്തരങ്ങൾ അയച്ച ഒരുപാട് പേരിൽ നിന്നാണ് ഞാനൊരു വിന്നറിനെ സെലക്ട് ചെയ്തത്. ഈ മണിക്കൂറിൽ നമ്മൾ വരവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കപ്ലൻട്രി പാസ് കരസ്ഥമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക്.
2: ഒഴുകുകയായി പുഴ പോലെ, ഓ ഒഴുകുകയായി പുഴ.

0: തെറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ്. ഞാൻ ആദ്യം വെച്ച് ഈ പാട്ടിന്റെ മെയിൽ വേർഷൻ പാടിയ ഗായകന്റെ പേര് ചോദിക്കുന്നത് കുറച്ചുകൂടി ടഫായിരിക്കും. ഇതിന്റെ ഫീമെയിൽ വേർഷൻ പാടിയത് സുജാത മോഹനാണ്. മെയിൽ വേർഷൻ ഞാൻ വരാം അടുത്ത, ചിലപ്പോൾ ആ ചോദ്യമായിരിക്കും. എനിവേ, എന്തായാലും ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ചോദ്യം. അപ്പോൾ റൈറ്റ് ആൻസർ എച്ച് ടി ഹോം തിയേറ്റർ എന്നതിന്റെ എച്ച് ടി സ്പേസ്. ഈ പാട്ട് ഏത് സിനിമയിലേതാണോ ആ സിനിമയുടെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഒഴുകുകയായി പുഴ പോലെ എന്ന പാട്ട്. അപ്പോൾ അടുത്തൊരു വിശേഷമുണ്ട്, അത് നമ്മുടെ ഒരു പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ മികച്ച സംഭവമാണ്. വേറൊന്നുമല്ല, അതായത് ഗോയ്സ്, ഞാൻ പറഞ്ഞു വന്ന സാധനം എവിടെയോ നഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, നമ്മുടെ നമ്മളൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള, യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാരാണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. മലയാളികളിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടി വളരെ പ്രൊഫഷണലായിട്ടുള്ള തികച്ചും കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ അറിയിക്കണ്ടേ. ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഒരു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം വന്നിരിക്കുന്നൊരു വാർത്തയാണത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഏറ്റവും പുതിയ ഹെൻലി പാസ്പോർട്ട് സൂചിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടേ. 2026 ജൂലൈയിലെ റാങ്കിങ് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് പിന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിലും ആശങ്കയ്ക്കൊന്നും വലിയ വക ഇല്ലെന്നാണ് യാത്രികർക്ക് ആശ്വാസമായിട്ടുള്ളൊരു വാർത്ത. അപ്പോൾ പുതിയ ഹെൻലി പാസ്പോർട്ട് പ്രകാരം, പാസ്പോർട്ട് സൂചിക പ്രകാരം, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 78 ആയിരുന്നു ലാസ്റ്റ് ഇയർ. ഇപ്പോൾ അത് 80th റാങ്കിങ്ങിലേക്ക് മാറിയിരിക്കുന്നു. 78 ആയപ്പോൾ തന്നെ അത് ഒത്തിരി പിന്നിലേക്ക് പോയി. ഇപ്പോൾ അവിടുന്ന് വീണ്ടും 2 റാങ്ക് കഴിഞ്ഞിരിക്കുകയാണ്, 80th റാങ്കിങ്ങിലേക്ക് താഴുകയാണ് ചെയ്തത്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ലോകമെമ്പാടുമുള്ള 56 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വിസ ഇല്ലാതെയോ വിസ ഓണറേവൽ സൗകര്യം ഉപയോഗിച്ചോ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. റാങ്കിങ്ങിൽ താഴോട്ട് പോയെങ്കിൽ നമുക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് സൂചികയുടെ ജൂലൈ എഡിഷനിൽ ഇന്ത്യയുടെ സ്ഥാനം 80 താഴ്ന്നു പോയിക്കോട്ടെ എങ്കിലും രാജ്യത്തിൻ്റെ ആ ഒരു മൊബിലിറ്റി സ്കോർ 56 ആയി തന്നെ തുടരുകയാണ് കേട്ടോ. അപ്പോൾ റാങ്കിങ്ങിൽ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ഇല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നിട്ടില്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ പുതിയ യാത്രാ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പൗരന്മാർക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശനം മീൻസ് എൻട്രി ഉറപ്പാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് പിന്നിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ യാത്ര ആനുകൂല്യങ്ങൾ അതേപോലെ തുടരുമ്പോഴും അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലെ മാറ്റങ്ങൾ പാസ്പോർട്ട് റാങ്കിങ്ങിൽ വ്യത്യാസം ഉണ്ടാക്കുമെന്നതിൻ്റെ തെളിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിസ ഇല്ലാതെ പോകാൻ പറ്റുന്ന 26 രാജ്യങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ പ്രവേശനം നൽകുന്നത് 26 രാജ്യങ്ങളാണ് കേട്ടോ. ഭൂട്ടാൻ, നേപ്പാൾ, മലേഷ്യ, കസാക്കിസ്ഥാൻ, മക്കാവു, മൗറീഷ്യസ്, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഫിജി, അംഗോള, കുക്ക് ഐലൻഡ്സ്, ഗ്രനേഡ, കിരിബാത്തി, മൈക്രോനേഷ്യ, ഹെയ്തി, ബാർബഡോസ്, ഡൊമിനിക്ക, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, ഗാംബിയ, ജമൈക്ക, മോൺസെറാറ്റ്, റുവാണ്ട, സെനഗൽ, വാനുവാട്ടു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡീൻസ്. ഈ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ സഞ്ചരിക്കാൻ കഴിയാന്ന് പറ്റുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് കേട്ടോ. സന്തോഷമായില്ലേ, ഞങ്ങളുടെ പോവുക അത്ര തന്നെ. ഇനി വിസ ഓണറേവൽ ആയിട്ടുള്ള 27 രാജ്യങ്ങളാണേ. 27 രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ സഞ്ചാരികൾക്ക് എത്തുന്ന മുറയ്ക്ക് ലഭിക്കുന്ന വിസ ഓണറേവൽ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ യാത്രാപ്രേമികൾക്ക് വലിയ പേപ്പർ വർക്ക് ഒന്നും ഇല്ല. അല്ലാതെ തന്നെ ബജറ്റ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ ഈ രാജ്യങ്ങൾ വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ എത്തിയ ശേഷം വിസ സ്വന്തമാക്കാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് കഴിയും. മാലിദ്വീപ് ആയിക്കോട്ടെ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, കംബോഡിയ, ലാവോസ്, മ്യാൻമർ, ഖത്തർ, ജോർദൻ, മംഗോളിയ, തിമോർ ലെസ്റ്റെ, പിന്നെ എത്യോപ്യ, ടാൻസാനിയ, മഡഗാസ്കർ, സിംബാവെ, ബറുണ്ടി, യൂ ഒത്തിരി ഉണ്ടല്ലോ ഇത്. പലാവു ഐലൻഡ്സ് ഉണ്ട്, മാർഷൽ ഐലൻഡ്സ് ഉണ്ട്, സീറാലിയോൺ ഉണ്ട്, മൊസാംബിക് ഉണ്ട്, ജിബൂട്ടി, ഗിനിയ ബിസൗ, കൊമോറോ ഐലൻഡ്സ്, കേപ്പ് വെർദെ, ഊ ഇത്രയും സ്ഥലങ്ങൾ കേട്ടോ. ഇനിയുണ്ട് സെന്റ് ലൂസിയ, തുവാലു, നിയുവേ, സമോവ. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ ഓണറേവൽ സൗകര്യമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ പാസ്പോർട്ട് മടക്ക ടിക്കറ്റ്, അതായത് നമ്മുടെ റിട്ടേൺ എയർ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. ഒന്നാമത് പൂർണ്ണമായിട്ടും വിസ ഇല്ലാത്ത, വിസ ഫ്രീ എൻട്രി, മുൻകൂട്ടി ഒരു പേപ്പർ വർക്കും ഇല്ലാതെ പാസ്പോർട്ടായിട്ട് നേരിട്ട് ചെല്ലാൻ സാധിക്കുന്ന 26 രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വിസ ഓണറേവൽ, അതായത് നമ്മൾ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം മാത്രം വിസ സ്റ്റാമ്പ് ചെയ്തിരുന്ന 27 രാജ്യങ്ങളുടെ കാര്യമാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുൻകൂട്ടി ETA, അതായത് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ വേണ്ടവ. യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഓൺലൈൻ വഴി ചെറിയൊരു പെർമിറ്റ് മാത്രം എടുക്കേണ്ട മൂന്ന് രാജ്യങ്ങളും കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആഗോളതലത്തിൽ ഈ പുതിയ മാറ്റങ്ങൾ കാരണം പാസ്പോർട്ട് റാങ്കിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്, എങ്കിലും നമ്മുടെ ഈ യാത്ര ആനുകൂല്യങ്ങൾക്കൊട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു വലിയ ടെൻഷനും വലിയ തുകയുടെ വിസ ഫീസും ഒക്കെ ലാഭിച്ചുകൊണ്ടൊരു ക്വിക്ക് ഇന്റർനാഷണൽ വെക്കേഷൻ പ്ലാൻ ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം ഇനി ഉണ്ടോ ഗായ്സ്? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള സമയമാണ്. എന്തായാലും നമ്മളിനി എന്തൊക്കെ സാഹചര്യമാണെങ്കിലും ചില അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യാത്ര എന്ന് പറയുന്നത് പ്ലാൻ ചെയ്ത് നേരത്തെയല്ലേ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് പറ്റാവുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയൊക്കെ സന്തോഷമാക്കി വെക്കുക എന്നുള്ളതാണ്. അതുമാത്രമാണ് നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഓരോ വർഷവും കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി നാട്ടിലേക്ക് പോകാനുള്ള വിസയൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എത്രയോ ഫാമിലീസാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ വീക്കെൻഡിൽ യാത്ര ചെയ്യാനിരിക്കുന്നവർ അപ്പം നാട്ടിൽ പോയിട്ടായാലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടി ഒന്ന് മുൻകൂട്ടി കണ്ട് യാത്ര ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തമിഴ് സോങ്ങിലേക്ക് പോകാനുള്ള ടൈം എത്തിക്കഴിഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർഎസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.
2: കൺമണി അൻപോടെ കാതലൻ நான் எழுதும் லெட்டர் ஜி மடல் இல்ல கடிதாசி வச்சுக்கலாமா? ஆனா கடிதமே இருக்கட்டும் படி.
3: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
2: உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்கார்ந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது.
2: அதான்
3: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை கவிதை

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരുന്നു. അത് തന്നെ മേജർ ട്രാഫിക് കൺജഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാന ഏരിയാസിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഉച്ചസമയം ആകാറാകുമ്പോൾ ബിസിനസ് ബേ ഏരിയാസിലൊക്കെ കനത്ത ട്രാഫിക് ഡിലേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഇവിടെ ട്രാഫിക് കാരണം വാഹനങ്ങളുടെ മൂവ്മെന്റ് വളരെ സ്ലോ ആണ്. അതുപോലെ അൽജദ ഫേരിയിലൂടെ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്പം എക്സ്ട്രാ ടൈം കയ്യിൽ കരുത് നന്നായിരിക്കും. അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കരാമയിലെ പ്രധാന ജംഗ്ഷൻസിലും ഉൾറോഡുകളിലൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ഹോൾഡപ്പ് കാണാം. പിന്നെ ഉംറമൂൽ ഭാഗത്തും ട്രാഫിക് സ്ലോ, വളരെ സ്ലോ ആയിട്ടാണ് തുടരുന്നത്. പിന്നെ പോർട്ട് സൈഡ് ഏരിയയിൽ ഇപ്പോഴും ട്രാഫിക് കൺജഷൻ ഹെവി ആയിട്ട് തന്നെ തുടരുകയാണ്. അൽറഫ ഭാഗത്ത് വാഹനങ്ങളുടെ വേഗതയ്ക്ക് കാര്യമായിട്ടുള്ള സ്ലോ ഡൗൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റിയുടെ ഏരിയാസ് നോക്കുകയാണെങ്കിൽ അൽറബാദ് സ്ട്രീറ്റ് എടുക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടാണ് ട്രാഫിക് കാണിക്കുന്നത്. ഈ റൂട്ട് ഉപയോഗിക്കുന്നവർ മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ട്രാഫിക് നോക്കുകയാണെങ്കിൽ ശോഭ ഹാർട്ട്ലാൻഡ് പരിസരത്ത് അത്രയും ട്രാഫിക് ഹെവി അല്ല, ഒരു മൈൽഡ് സ്ലോ ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഈ ഒരു ഏരിയയിലൊക്കെ ട്രാഫിക് ഫ്ലോ നിലവിൽ മോഡറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ പീക്ക് ഹവേഴ്സിൽ ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ മാക്സിമം സമയം ഒന്ന് മുൻകൂട്ടി കണ്ടിറങ്ങും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് യൂസ് ചെയ്യുക. റോഡിൽ എപ്പോഴും നല്ല പേഷ്യൻസോടെ സ്പീഡ് ലിമിറ്റൊക്കെ പാലിച്ച് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. Keep listening to Home 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC supply.
3: You are listening to Mid Mornings with Nitya.

അയ്യോ, ഈ പാട്ട് കേട്ടാ നമ്മൾ എങ്ങനെയാ മൗനമായിട്ടിരിക്കുന്നേ? മൗനമായിട്ടിരുന്നു കുറച്ചു നേരത്തേക്ക്. ഒരുപാട് പേര് ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞു വന്നിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി ഇതാ ചോദിക്കുന്നു, ഒന്നും കൂടെ ഒരു രണ്ട് ലൈൻ ഒന്ന് മൂളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുതായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വേറൊന്നുമല്ല, ഒഴുകുകയായി പുഴ പോലെ ഓ പൊഴിയൂ.

0: ഈ പാട്ട് ഏത് സിനിമയിലേത് എന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ റൈറ്റ് ആൻസർ വേഗം അയച്ചോ. ഇത്രയേ ഉള്ളൂ. എച്ച് ടി സ്പേസ്, ഇപ്പൊ ഞാൻ പാടിയ പാട്ട് ഏത് സിനിമയിലേതാണ്, ആ സിനിമയുടെ പേരും നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. വേഗം ഒരു വിശേഷം പറഞ്ഞു, നമ്മുടെ എവർഗ്രീൻ ഹിറ്റിലേക്ക് ഇറക്കാനുള്ള സമയമായി കഴിഞ്ഞു. വേറൊന്നുമല്ല, നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും ഒക്കെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്യുന്ന കൊച്ചു ജീവികളാണ് ബീസ്, അല്ലെങ്കിൽ തേനീച്ചകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ തേനീച്ചകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി വളരെ ഡിഫറെന്റും ലക്ഷറിയസും ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പൊ ഗ്ലോബലി ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല, ഇനി മുതൽ തേനീച്ചകൾക്കും ആഡംബര സൗകര്യങ്ങളുള്ള പ്രോപ്പർ ബീ ഹോട്ടൽസ്, അല്ലെങ്കിൽ തേനീച്ച ഹോട്ടലുകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടിയില്ലേ? അതാണ്, കേൾക്കുമ്പോൾ ഒരു സർപ്രൈസ് ഒക്കെ തോന്നാം അല്ലേ. എൻവയോൺമെന്റൽ സയൻസിൽ ഇപ്പോൾ വലിയൊരു ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞൊരു ഒഫീഷ്യൽ പ്രോജക്റ്റാണ് ഈ ഒരു ബീ ഹോട്ടൽസ് എന്ന് പറയുന്നത്. അർബനൈസേഷനും വനനശീകരണവും കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഒക്കെ കാരണം വലിയ രീതിയിൽ ആവാസ വ്യവസ്ഥ തകരാറിലാകുന്ന തേനീച്ചകളുടെ ജീവിത രീതികളും അതിൻ്റെ പരാഗണവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശരിക്കും കനേഡിയൻ ശാസ്ത്രജ്ഞർ ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാനഡയിലെ ടൊറന്റോ സിറ്റിയിൽ ഉടനീളം വർഷം തോറും 200 എന്ന കണക്കിൽ ഏകദേശം 600 ബീ ഹോട്ടൽസ് ആണ് ഗവേഷകർ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മളൊക്കെ എന്താ വിചാരിക്കാറുള്ളത്, തേനീച്ചകൾ എപ്പോഴും വലിയ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നതെന്നല്ലേ. പക്ഷേ സയന്റിഫിക് ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് അറിയപ്പെടുന്ന ഏകദേശം 20,000 തേനീച്ച ഇനങ്ങളിൽ 90% തികച്ചും ഐസൊലേറ്റഡ് ആയിട്ട്, അതായത് ഒറ്റയ്ക്കാണ് ഇത് ജീവിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന തേനീച്ചകൾക്ക് സുരക്ഷിതമായിട്ട് കൂടുകൂട്ടാനും പ്രകൃതിദത്തമായ അന്തരീക്ഷം ഒരുക്കാനും ഒക്കെയാണ് ശരിക്കും ഈ ഹോട്ടൽസിലെ ഓരോ നെസ്റ്റിംഗ് ചേംബേഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഹോട്ടൽസിൻ്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, സർപ്രൈസ് ആയി. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മാത്രമല്ല, കുഞ്ഞുകുഞ്ഞു ജീവികൾക്കും അതിൻ്റെതായ ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നതിൽ മനുഷ്യർ പിന്നിലോട്ടല്ല. ഓക്കെ, നമുക്ക് വേഗം പോയിട്ട് എവർഗ്രീൻ ഹിറ്റ് കേട്ടിട്ട് ചാടിച്ചാടി വരാം. ഓക്കെ, ബായ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: കോടതിയിൽ മാപ്പ് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ. അയോധ്യ സംഭാവന കൊള്ളയിൽ കൂട്ട രാജി. ആഫ്രിക്കൻ കരുത്തരി തകർത്ത് ഫ്രാൻസ് സെമിയിൽ, ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് കല്ലാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി AP അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി AP അനിൽകുമാർ. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന് രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന അതേ ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മീനാക്ഷിപ്പാലത്തിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ബംഗാൾ സ്വദേശി രാഗേഷിന്റേതാണ് മൃതദേഹം. നിർമ്മാണ കമ്പനിയുടെ സർവേയറാണ് ഇദ്ദേഹം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് KBiju IAS. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായി പോയെന്നും എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നതായും ബിജു അറിയിച്ചു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദമുണ്ട്. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവിറക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്ത് ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ പോലീസിന് തോന്നിയ സംശയം കേസിൽ വലിയ വഴിത്തിരിവായി. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകടകാരണമെന്ന് തുടർന്ന് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബിയും തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മനുമാണ് മരിച്ചത്. PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കം. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടിയിലേക്ക് കടക്കൂ എന്നാണ് റിപ്പോർട്ട്. വിഴിഞ്ഞം തുറമുഖ വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ തള്ളി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലും ദുനിയാവിലുമില്ലെന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലെന്നും PK ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ EP ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും PK ശ്രീമതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള BJP വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചുവെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കുടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി രൂപ ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന പ്രാഥമിക വിലയിരുത്തൽ. നിർണായക മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന് കണ്ടെത്തൽ. 4 മാസം മുൻപ് കെട്ടിടത്തിൽ വിള്ളലുണ്ടായി. കെട്ടിടം അപകടാവസ്ഥയിലെന്ന 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. കൊല്ലം ചടയമംഗലത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് തീപിടിച്ചു. കുരിയോടിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. അപകടസമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിൽ. ഓസ്ട്രേലിയൻ പര്യടനം പൂർത്തിയാക്കിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ എത്തിയത്. നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കുമെന്നാണ് അറിയുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ക്ഷേത്രത്തിൽ ജീവനക്കാരുടെ കൂട്ടരാജി. കാണിക്കേണ്ടുന്ന ജീവനക്കാരിൽ 25 പേർ രാജി നൽകി. ഡ്യൂട്ടി സമയം കൂട്ടി, വേതനം വെട്ടിക്കുറച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് ജീവനക്കാർ രാജിവച്ചത്. കാണിക്കേണ്ടുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന SBI ബ്രാഞ്ചിലാണ് രാജി നൽകിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തിയത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം റോഡ് ഷോയായി കരൂരിലേക്ക് പോയി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മരിച്ചവരിൽ 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവ് കൈമാറി. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്നും തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം മരവിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുണ്ടെന്ന വസ്തുത ഔദ്യോഗികമായി സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങളുടെ എഞ്ചിനും മറ്റ് ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. യുഎസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയ്ക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും അമേരിക്കയുടെ ബോംബ് ആക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. രണ്ട് ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ മാത്രം 14 പേരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർച്ചയായ മൂന്നാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം. കൊണാർക്ക് നഗരത്തിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണശ്രമമുണ്ടായെന്ന് ഇറാൻ. ബുഷഹർ ആണവ കേന്ദ്രത്തിനടുത്തുൾപ്പെടെ തെക്കൻ ഇറാനിൽ ഉടനീളം സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടിയ തുടർച്ചയായി മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ 20 ഗോൾ എന്ന സുവർണ നേട്ടവും കൈവരിച്ചു. മൊറോക്കോയെ അഭിനന്ദിച്ച യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോരാണ് കളത്തിൽ. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11 കളി. കോൺസുലർ സേവനം സംബന്ധിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി വേണം എന്ന് കോൺസുലേറ്റിലെത്താനെന്ന് കോൺസുലർ ജനറൽ വ്യക്തമാക്കി. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി കൈക്കൊണ്ടത്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico! United States! Canada!
2: Logan Muluvan, Oru Pandinu Pinnale Payunu.
1: Germany! Netherlands! Argentina! Portugal!
2: Loga Football Inde Mahamelam.
1: Africa! Bosnia and Herzegovina! Morocco! Algeria!
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 degrees Celsius, humidity 54%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: You are listening to Mid Mornings with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കം. വയനാട് കല്ലാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി അനിൽകുമാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎസ്സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. വയനാട് കല്ലാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രമുൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട്ടിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ നാലാം ദിവസവും പുരോഗമിക്കുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജിന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന് പ്രാഥമിക വിലയിരുത്തൽ. നിർണായക മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നാണ് കണ്ടെത്തൽ. അപകടാവസ്ഥയിലെന്ന് 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുണ്ടായിരുന്ന 30 ബാങ്ക് അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് വഴി വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുണ്ടെന്ന വസ്തുത ഔദ്യോഗികമായി സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങളുടെ എഞ്ചിനും മറ്റ് ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന സമൂഹമാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. യു എസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനിക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2 ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യു എസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. 2 ദിവസത്തെ യു എസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോർമസ് തീരത്തെ ബന്ദർ അബ്ബാസ്, ചബഹർ, ബുഷെഹർ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോൾ എന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. Goal ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rafael Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rafael Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.
9: Time check.
8: Brought to you by Ozone Cargo.
10: Good afternoon. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 87%.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Kerba na makala. Kerba.
1: അപ്പൊ എല്ലാവർക്കും നമസ്കാരം. മലയാളി ഡയൽ ദാ എത്തിപ്പോയി. ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ മണിക്കൂറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനി അങ്ങനെ പുതുതായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ ടൈമിൽ ഇവിടെ കാണും, ഞാനും ഈ ടൈമിൽ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും മലയാളി ഡാ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് വീക്കെൻഡിലെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഷീപ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഷീപ്സ് നിങ്ങളോടെല്ലാം ബൈ ബൈ ഹായ് ഹൂയ് ഒക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ടാണ് നാട്ടിലേക്ക് പോയത്. നാട്ടിലാളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ അന്വേഷണങ്ങൾ ഞാൻ ഷീപ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും തിരിച്ചു അന്വേഷണം പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നാട്ടിൽ ഭയങ്കര മഴയാണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഓരോരോ ആ മഴ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നാട്ടിലെ ഫുഡൊക്കെ കഴിച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. യെസ്, മെഹബൂബാട് ആദ്യമേ വന്നിട്ടുണ്ട്. സന്തോഷ് പച്ചോട്ട് ശിവചിച്ചോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിർമ്മൽ വന്നിട്ടുണ്ട്. മലയാളി ഡാ ഹായ് നിത്യ, വെരി ഹായ് എൻ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിശേഷങ്ങളൊക്കെ പറയൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കൂ. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്കൊരു ഒരു ഒരു ഒരു ഫാസ്റ്റ് നമ്പറിൽ ഒരു വേറെ ലെവലിൽ ഒരു പാട്ടിൽ അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന് എനിക്കൊരു ആലോചന. അതോ നമുക്ക് പ്രകമ്പനത്തിലെ വയോജന സോംബി എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വേണോ? വേണ്ട, തുടക്കമൊട്ടും മോശമാവണ്ട. നമുക്ക് ഒരു ഗഡ്ബഡി തുടക്കത്തിലേക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, ഈ ഒരു ജേണലല്ല നമ്മൾ പോകാൻ പോണത്. നല്ല പാട്ടുകൾ ഇനി വരും, ആ പാട്ടുകളും കേൾക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ വരട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മലബാറി ബാങ്കറിൽ പോയാലോ? അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. യെസ്, ഞാൻ പാട്ടിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, എൻജോയ് ദി സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ വീക്കെൻഡ് സ്പെഷ്യൽ മലയാളിഡാ.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: ലോകകപ്പിൽ സെമിയിൽ കടന്ന ഫ്രാൻസ്. ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. അർജന്റീനയുടെ എതിരാളി സ്വിറ്റ്സർലൻഡ്. ഫിഫ ലോകകപ്പ് ഫ്രാൻസിന്റെ കുതിപ്പ് തടയാൻ കഴിയുമോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ഓരോ കേൾവോ.
1: ലോകകപ്പിൽ സെമിയിൽ കടന്ന ഫ്രാൻസ്, ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. അർജന്റീനയുടെ എതിരാളി സ്വിറ്റ്സർലൻഡ്. ഫിഫ ലോകകപ്പ് ഫ്രാൻസിന്റെ കുതിപ്പ് തടയാൻ കഴിയുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling. Malayalita!
9: Malayalita! Kerala! Kerala!

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സിപിഎമ്മിൽ ഉൾപോര്. പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും സിപിഎമ്മിലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം തൊടുത്ത വിവാദമാണ് തിരിച്ച് സിപിഎമ്മിലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം അതിന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉറച്ച പിന്തുണയും നൽകിവരുമ്പോഴാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് കെ ബിജു ഐഎഎസ്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായിപ്പോയി. എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദം. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു ഐഎഎസ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രമുൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മീനാക്ഷി പാലത്തിനടുത്ത് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി നിർമ്മാണ കമ്പനിയുടെ സർവേയർ രാഗേഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. പിഎസ്സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകടകാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് പോകുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതി പറ്റിയെന്നും വിജയ്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ഡിസംബറിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിൽ ചെന്ന് കീഴടങ്ങാൻ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും വിദേശകാര്യ സഹമന്ത്രിയും വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യുഎസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. രണ്ട് ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11 കളി. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiayuae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Malayalita!
4: Malayalita!
5: Kerala, Kerala! Kerala!
6: Home FM presents... தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? Brought you by ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prati varsham. TNC apply.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്.

0: होम 92.2 FM. होम इज अ फीलिंग.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സിപിഎമ്മിൽ ഉൾപോര്. പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ, നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും സിപിഎമ്മിലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം തൊടുത്ത വിവാദമാണ് തിരിച്ച് സിപിഎമ്മിലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം, അതിന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉറച്ച പിന്തുണയും നൽകിവരുമ്പോഴാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് കെ ബിജു ഐ എ എസ്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായിപ്പോയി. എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദം. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു ഐ എ എസ്. വയനാട് കള്ളാട് ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മീനാക്ഷി പാലത്തിനടുത്ത് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി നിർമ്മാണ കമ്പനിയുടെ സർവേയർ രാഗേഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. പി എസ് സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് പോകുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതി പറ്റിയെന്നും വിജയ്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ഡിസംബറിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിൽ ചെന്ന് കീഴടങ്ങാൻ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും വിദേശകാര്യ സഹമന്ത്രിയും വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യുഎസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. രണ്ട് ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dunya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, 1st floor, Mankhul Road, Bardubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: അപ്പുട്ടാ തൊപ്പിക്കാര എപ്പ കല്യാണം
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തു

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: എന്റെ വണ്ടിയുടെ
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. സ്പെയിൻ ബെൽജിയം മത്സരം ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആവേശകരമായ ഒരു മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇന്ന് ആരുടെ വിജയമാണ് പ്രെഡിക്ട് ചെയ്യുന്നത്? ഒപ്പം നമ്മുടെ പന്ത് കളിക്കാം ലെറ്റ്സ് ഫുട്ബോൾ മത്സരവും പ്രെഡിക്ട് ആൻഡ് വിന്നും പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻ അതിലേക്ക് അയക്കാം. 0582582920 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ. 0585829220 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഫിഫ സ്പേസ് ഏത് ടീമാണ് ഫൈനലിലെത്തുന്നത് വിത്ത് ഗോൾ പ്രഡിക്ഷൻ കേട്ടോ. എത്രയാണ് അവർ ഗോൾ അടിക്കുന്നത് എന്നതടക്കം അയക്കണം. കൂടെ നിങ്ങളുടെ പേരും കൂടി വെച്ചിട്ട് വേണം അയക്കാൻ. അങ്ങനെയാവുമ്പോൾ എളുപ്പമായിരിക്കും. എന്തായാലും ഇന്നത്തെ വിഷയം സ്പെയിൻ ബെൽജിയം മത്സരത്തിൽ ആരായിരിക്കും, സ്പെയിനിൻ്റെ കുതിപ്പിനെ തടയിടാൻ ബെൽജിയത്തിന് കഴിയും, അതുപോലെ ഫ്രാൻസിൻ്റെ ഈ അപരാജിത കുതിപ്പ് ലോകകപ്പിലേക്കാണോ, കപ്പെടുത്തിട്ട് തന്നെയാണോ അവർ തിരിച്ചു പോകുന്നത്. അത്യന്തം ആവേശകരമായിട്ടൊരു മത്സരമായിരുന്നു മൊറോക്കോയുമായിട്ട് നടന്നത്. ആ മത്സരത്തെക്കുറിച്ചും ഇന്നത്തെ സ്പെയിൻ ബെൽജിയം മത്സരത്തെക്കുറിച്ചും സംസാരിച്ചാലോ. വിളിക്കാം 800-9220. ആരാണിത്?
1: ഹലോ, ആ എന്റെ പേര് ദിൽഷാദാണ്.
0: ദിൽഷാദ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നാട്ടിൽ എവിടെയാണ്?
1: നാട്ടില് ഞാൻ കോട്ടയം.
0: കോട്ടയത്താണ്. കോട്ടയത്തുകാരൻ എന്താണ് കാൽപന്ത് കളിയിൽ കാര്യം ആരും ചോദിക്കരുത്. നമ്മൾ മലയാളികളാണെങ്കിൽ, ഇന്ത്യൻ ആണെങ്കിൽ, കാൽപന്ത് ആരാധകരാണെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കും അല്ലേ?
1: തീർച്ചയായും.
0: ഏതാണ്
1: വിളിച്ചിരുന്നു മുമ്പ്?
0: ഉവോ.
1: ആ പിന്നെ ഞങ്ങളൊരു ഫ്രാൻസിന് നമ്മുടെ പിള്ളേരുടെ പേരൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് വിളിച്ചില്ലേ?
0: അത് ശരി, അത് ശരി. ദിൽഷാദ് ഓർമ്മയുണ്ട് കേട്ടോ. കോട്ടയത്ത്. കോട്ടയത്ത് എവിടെയാണ് ശരിക്കും സ്ഥലം?
1: കോട്ടയം. ഞാൻ
0: ഏറ്റുമാനൂരാണ്. യെസ്, പറയൂ. ഇന്ന് ഇന്നത്തെ കളിയിൽ എങ്ങനെയാണ് സ്പെയിൻ?
1: ഇന്നത്തെ കളിയിൽ നമ്മൾ സ്പെയിൻ ജയിക്കും.
0: സ്പെയിൻ ജയിക്കും. ബെൽജിയം
1: പേടിച്ചിട്ടാണല്ലോ,
0: തോക്കിൻ മുന്നിലാണ് താങ്കൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ദിൽഷാദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
1: ഞാൻ എന്റെ ടീം
0: ഫ്രാൻസ് പട. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തവണ ഫ്രാൻസ് കപ്പെടുക്കാനുള്ള എല്ലാ ഒരു മാതിരി എന്താ മട്ടും ഭാവം കണ്ടിട്ട് അതുപോലെ ഉണ്ടല്ലേ? അല്ല പിന്നെ നമ്മൾ അവിടെ റെഡിയാണ്.
1: നമ്മൾ ഓൾറെഡി ബുക്ക്ഡാണ്. ഇനി ബാക്കിയുള്ള ടീമുകൾ കൂടി തീരുമാനിക്കട്ടെ.
0: 2022 ആവർത്തിക്കുമോ?
1: 2022 ആവർത്തിക്കില്ല. അർജന്റീന അടുത്ത കളിയിൽ പുറത്തു പോകും.
0: സ്വിറ്റ്സർലൻഡിനോടോ? അതിനുശേഷം വരുന്ന കളിയിൽ പുറത്തു പോകാൻ വേണ്ടി പോവാണ് അർജന്റീന. അർജന്റീന ആരാധകർ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കളി കഴിഞ്ഞിട്ട് ആകെ ഹാലടക്കിയിട്ട് ഇരിക്കുകയാണ് അവർക്കെതിരെ റഫറിങ് ഒക്കെ.
1: അത് കണ്ടാ തന്നെ ഏതൊരാൾക്ക് അറിഞ്ഞൂടെ എത്ര നല്ല സുഖമായിട്ട് കളിച്ച കളികളൊക്കെ തന്നെ.
0: അപ്പൊ റഫറിങ് ഉണ്ടായതില്ലേ?
1: ആ റഫറിയുടെ കാര്യത്തിൽ മറ്റേ ഈജിപ്തിന്റെ കോർട്ടിൽ വെച്ച് നടന്ന ഒരു ഗോള് തിരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആള് ഫൗൾ വിളിക്കുന്നത്.
0: യെസ്,
1: അതിലൊക്കെ എന്താ അടിസ്ഥാനം?
0: യെസ്, എന്തായാലും ആ കാര്യത്തിലൊക്കെ വലിയ എനിക്കൊന്ന് ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞാലും ഇനി കുറെ കാലത്തോളം അർജന്റീനയുടെ ആ മത്സരം തന്നെയായിരിക്കും അല്ലേ ആളുകൾ സംസാരിക്കുക.
1: യെസ്,
0: എന്തായാലും സന്തോഷം. അങ്ങനെ ആവട്ടെ. താങ്കളുടെ ഇഷ്ടം പോലെ താങ്കളുടെ ടീം തന്നെ ഫൈനലിൽ എത്തട്ടെ, കപ്പെടുക്കട്ടെ. അതിനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ശരിക്കും നിങ്ങളുടെ ടീം നോക്കുമ്പോ എന്തൊരു രസകരമായിട്ടുള്ള ഈ ഒലീസയെ ശരിക്കും. പക്ഷെ കളിയുടെ ഒരു 60-63 മിനിറ്റിലേക്ക് വരെ നിങ്ങൾ എത്തിച്ചു കേട്ടോ ഗോൾ അടിക്കാൻ വേണ്ടിട്ട്.
1: അത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൊറോക്കോ നല്ല ഡിഫെൻഡിങ്ങിലേക്കാണ് അവർ മാറിയിരുന്നത്.
0: ശരിക്കും. അതുപോലെ എംബാപ്പെ മെസ്സിയെ പോലെ
1: ഡിഫെൻഡിങ്ങിലായിരുന്നു.
0: അത് തന്നെ. അതുപോലെ മെസ്സിയെ പോലെ തന്നെ എംബാപ്പയും പെനാൾട്ടി പാഴാക്കുന്നുണ്ടല്ലേ. ഗോളിനൊന്ന് പരീക്ഷിച്ചു മാത്രല്ല, അത് തുടങ്ങാൻ ഇതിൽ വൈകി. അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ വലിയ വിവാദങ്ങൾ. അതെ, എന്തായാലും നോക്കാം നമുക്ക് അല്ലെ. ഒരു ആവേശകരമായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വേൾഡ് കപ്പ് മത്സരത്തിലേക്ക് ഇതിന്റെ ഒരു ചൂട്.
1: തീർച്ചയായിട്ടും
0: താങ്ക് യു സോ മച്ച്. ദിൽഷാദാണ് വിളിച്ചത്, സ്പെയിൻകാരൻ കൂടെ അടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഹായ് പറയാനാണ് വിളിക്കാൻ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 800-9220 എന്നതാണ്. ഒപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കാണ്, പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നേരിട്ട് വോക്കിൻ ആയിട്ട് ഒരിക്കലും കോൺസുലേറ്റിലേക്ക് പോകരുത്. ബുക്ക് ചെയ്തിട്ട് മാത്രം വേണം പോകാൻ എന്ന കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് കോൺസുലേറ്റ് പറയുന്നുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. മുരളി, താങ്കൾ ഇന്നാൾ വിളിച്ചിരുന്നു അല്ലേ? പറയൂ, ഇന്ന് ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യത്തെ മത്സരം ഫ്രാൻസ്
2: സ്പെയിന് ജയിക്കാനാ ചാൻസ്. അല്ല, ഫ്രാൻസ് മൊറോക്കോ.
0: അതെ, അത് രണ്ടും പറയാം. ഫ്രാൻസ് മൊറോക്കോയിൽ എങ്ങനെയാണ് ഉദ്ദേശിച്ച റിസൾട്ട് തന്നെയാണ്.
2: അത് നമുക്ക് ഫ്രാൻസ് ഫൈനലിൽ വരെ എത്താൻ ഉറപ്പാണ്.
0: ഇന്നത്തെ എങ്ങനെയായിരിക്കും
2: സ്പെയിൻ? അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 90 മിനിറ്റ് കളി പിടിച്ച്, അല്ലെങ്കിൽ 1.5 മിനിറ്റ് കളി പിടിച്ച് പെനാൾട്ടിയിൽ വല്ലതും രക്ഷപ്പെട്ടാൽ ഏത് ഓപ്പോസിറ്റ് ടീമിനും അങ്ങോട്ട് ജയിക്കാമെന്നല്ലാതെ കളിയുടെ നിലവാരം നോക്കി ജയിക്കുമ്പോൾ ഫ്രാൻസ് ഫൈനലിൽ
0: ഉറപ്പായിട്ടും. നിശ്ചിത സമയത്തും അധിക സമയത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്രാൻസിന് തന്നെയാണ്. ഷൂട്ട് ഔട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്
2: ഷൂട്ട് ഔട്ടിൽ പോയാൽ നമുക്ക് തോൽപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു.
0: യെസ്, അങ്ങനെ ഒന്ന് പോകാതിരിക്കട്ടെ. ഇന്ന് ഇത്തവണ ഫ്രഞ്ച് പലരുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കണമെന്ന് നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ, എങ്കിലും ഈ കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് കണ്ടപ്പോ നമുക്ക് ഒരു സങ്കടം തോന്നിയിരുന്നു. ആ ഒരു വിഷമമൊക്കെ മറികടക്കട്ടെ. ഇന്നത്തെ സ്പെയിൻ ബെൽജിയം, ബെൽജിയം ഒരു നല്ല എതിരാളിയാണോ?
2: ഇപ്പൊ എനിക്ക് ലാസ്റ്റ് കളി കണ്ടപ്പോ കുഴപ്പമില്ല, സ്പെയിൻ ജയിക്കാനാണ് ചാൻസ്. ഒരു 70% സ്പെയിനാണ് ചാൻസ്.
0: സ്പെയിന്റെ ശക്തി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ജയിക്കുന്നു പറയാൻ?
2: അവര് ഫോർവേഡ് കളിക്കുന്നവരെല്ലാം നന്നായി കളി ഫിനിഷിംഗ് വരുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇമാനൊന്നും പിന്നിലോട്ടായി.
0: ശക്തമാണ് അല്ലേ?
2: ആ അതെ അതെ, അതാണ് ഒരു മെയിൻ ഇത്.
0: അപ്പൊ ഫൈനൽ കിരീടം
2: അല്ല, നമ്മുടെ ടീം അർജന്റീനയാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ കളി കാണുമ്പോ ഫ്രാൻസ് ഒരു വഴിക്കും വിട്ടുകൊടുക്കാൻ തോന്നില്ല.
0: അപ്പൊ അതൊരു ചൂടേറിയ മത്സരം, അതേ ഫൈനൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഫൈനൽ ആയിരിക്കും.
2: സെമി ഫൈനലിൽ വരെ നമുക്കൊരു ധൈര്യമുള്ളൂ, അത് കഴിഞ്ഞാൽ എന്താകുന്ന ഒരു.
0: അതെ അതെ, തീർച്ചയായും.
2: പിന്നെ പോരാത്ത കോൺട്രവേഴ്സി കൊണ്ട് അർജന്റീനയെ തളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ലോകം മുഴുവൻ.
0: കളത്തിലിറങ്ങി കഴിഞ്ഞാൽ എന്ത് കോൺട്രവേഴ്സി? അർജന്റീന മെസ്സി ഇല്ല അവർക്ക്.
2: ആ മെസ്സി ഉള്ളു, പക്ഷെ അതല്ല എന്താ പറയാ, ബ്രസീലുകാരും പോർച്ചുഗലും എല്ലാം കൂടി പുറമേ നിന്ന് പറ്റാവുന്നത്ര.
0: അതല്ല, ഫാൻ ഫൈറ്റ് അങ്ങനെയാണ്, അങ്ങനെയാണല്ലോ പതുക്കെ പതുക്കെ അത് കളങ്ങൾ കീഴടക്കും. അങ്ങനെയാണ്. എന്തായാലും ഇപ്പൊ എംബാപ്പെ ആയാലും ഹക്കിമി ആയാലും എന്തൊരു സൗഹൃദമാണ്, മെസ്സി ആയാലും നെയ്മർ ആയാലും എന്തൊരു സൗഹൃദമാണ്. അതൊക്കെ രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ കളത്തിൽ ഇറങ്ങുന്നത്.
2: തീർച്ചയായും തീർച്ചയായും. ഏകദേശം കളി വിലയിരുത്തി എഴുതിയ പ്രദേശത്തില് ഫ്രാൻസ് കൊണ്ടുപോകാനാണ് ചാൻസ്.
0: യെസ്, നോക്കാം നമുക്ക്. എന്തായാലും മന്ത്രവാദി പറഞ്ഞത് മേറ്റില്ല, അതുപോലെ നേരത്തെ പ്രവചനം നടത്തിയാലും മേറ്റില്ല.
2: അതെന്തൊക്കെ പറഞ്ഞാലും മെസ്സി ഉള്ളിടത്തോളം ആ ടീമിന് ഒരു ധൈര്യം തന്നെയാണ്. പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ട്.
0: അതെ തീർച്ചയായും.
2: എനിക്കാണ് ഇത്രയും ടീം വർക്ക് ഏതൊരു ടീമിലും ഇല്ല തോന്നുന്നു, അതിന് നല്ല സപ്പോർട്ടായിട്ട്.
0: അതാണ് കളി മികവാണ് ഫ്രാൻസിന്റെ ആവുമ്പോ ഈ സപ്പോർട്ടിന്റെ മികവില് അർജന്റീനയും ഒരു ഉരുത്തിരിപ്പാറുന്ന പോരാട്ടത്തിലേക്ക് വരട്ടെ. യെസ്, താങ്ക് യു സോ മച്ച് മുരളി. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ, നമസ്കാരം.
0: ആരാണിത്?
3: സന്തോഷ് കേക്കടുത്ത്.
0: ആരാണ്?
3: സന്തോഷ്.
0: സന്തോഷ്, സന്തോഷ് പച്ചാട്ടാണോ? ആരാണിത് വിളിക്കുന്നത്? മുഴുവൻ പേര് പറഞ്ഞേക്കും.
3: സന്തോഷ് കേക്കടുത്ത്.
0: സന്തോഷ് കേക്കടുത്ത്, പറയൂ സന്തോഷ്, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
3: മിനി പത്മയല്ലേ?
0: അതെ അതെ, മിനി പത്മയാണ്. പറയൂ, എന്താണ്
3: ഇന്നത്തെ കളി? അല്ല, നിങ്ങളെ ഞാൻ അപ്പൊ വിളിച്ചല്ലോ, വിളിച്ച
0: കിട്ടലില്ല. സന്തോഷേ, നിങ്ങൾ സമയാസമയം എത്തുന്നില്ല എന്നായിരിക്കുമല്ലേ പറയാൻ പോയിട്ടുണ്ടാവുക. എന്തായാലും സന്തോഷ്, താങ്കൾ കട്ടായിരിക്കുകയാണ്, മറ്റെങ്കിൽ തിരിച്ചു വിളിക്കണം. 5 മിനിറ്റ് കൂടി നമുക്കുണ്ട്, 5 അല്ല 4 മിനിറ്റ് സംസാരിക്കാനുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? അബ്ദുൽ ഖാദർ. ഇന്നത്തെ മത്സരം സ്പെയിൻ ബെൽജിയം എങ്ങനെയായിരിക്കും? സ്പെയിൻ തന്നെ. ഫ്രാൻസ് അതുപോലെ മൊറോക്കോ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? അബ്ദുൽ ഖാദർ, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോവാണല്ലോ, കേൾക്കുന്നില്ല എനിക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ,
0: നമസ്കാരം. ആരാണ്?
4: ഹലോ,
0: കേൾക്കുന്നുണ്ട് സുഹൃത്തെ, പറഞ്ഞോളൂ.
4: ഹലോ,
0: കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
4: ഖലീൽ,
0: സുഖായിരിക്കുന്നോ? ഖലീൽ, ഇന്നത്തെ കളി സ്പെയിൻ ബെൽജിയം വരുമ്പോ താങ്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? എന്തായിരിക്കും സ്പെയിൻ്റെ ഒരു മികവായിട്ട് വരാൻ പോകുന്നത്? അറ്റാക്കിംഗ് ആണോ, പ്രതിരോധാണോ?
4: ഞാന് പണ്ട് മുതലേ ഒരു സ്പെയിൻ
0: ആരാധകനാണ്. അതെ, അങ്ങനെ കുറെ പേരുണ്ട്. ചില നാട്ടില് സ്പെയിന്റെ ഒന്നും കാണാനുണ്ടാവില്ല, പക്ഷെ അവിടെ ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. അവരാണെങ്കിൽ കട്ട ഒരു എന്താ പറയാ, ക്ലബ് ഫുട്ബോൾ ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരുമായിരിക്കും. എന്തായാലും താങ്കളുടെ സ്പെയിൻ ജയിക്കും അല്ലേ? യെസ്, ഫൈനൽ അങ്ങനെ ആരാണ് വരാൻ പോകുന്നത്? അർജന്റീനയുടെ ആരാധകർക്ക് തന്നെ വലിയ സംശയമുണ്ട് അവരാ ഫൈനലിലേക്ക് എത്തുമെന്ന്. സെമിയിൽ പുറത്തു പോകാനാണ് സാധ്യത. എന്തായാലും സ്വിറ്റ്സർലൻഡിനോട് ജയിക്കും അല്ലേ? ഓക്കെ, എന്തായാലും സന്തോഷം. ഖലീൽ, എനിക്ക് താങ്കൾ നന്നായിട്ട് കേൾക്കാനും കൂടി പറ്റുന്നില്ല, അതിലൊരു സങ്കടമുണ്ട്. വിളിക്കുന്നവരെ നന്നായിട്ട് കേൾക്കാൻ പറ്റാതെ നമ്മൾ എങ്ങനെയാണല്ലേ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്? ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വരുമ്പോഴും എനിക്ക് നിങ്ങൾ വിളിക്കുന്നിടത്തു നിന്നുള്ള പ്രശ്നങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ,
0: ആ ഇപ്പൊ കേൾക്കാം. ഇതാരാണ്? ഇപ്പൊ നന്നായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ.
4: പറഞ്ഞു വന്നത് സ്പെയിൻ ആൻഡ് ബെൽജിയത്തിന്റെ കളിയായിരിക്കും. അത് ടേറ്റ് പഞ്ചർ, ടേറ്റ് പറയാനില്ല, ഒരു 55%
0: സ്പെയിൻ
4: അനുകൂലമായിട്ടാണ്, 45 ബെൽജിയത്തിന്. കാരണം ബെൽജിയത്തിന്റെ ഇപ്പോഴത്തെ കളി വെച്ചിട്ട്
0: ഒരു ഫ്ളക്ച്വേറ്റിംഗ് ഗെയിം ആണല്ലേ ബെൽജിയം കാണിക്കുന്നത്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നില്ല.
4: തീർച്ചയായിട്ടും മൊറോക്ക ഗെയിമോ ആകാൻ ചാൻസ് ഇല്ല, കാരണം വൺ സൈഡ് ഗെയിം ആയി പോയി ലാസ്റ്റോട്.
0: അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ വരില്ല.
4: ഫ്രാൻസിന്റെ ഒരു അറ്റാക്കിംഗ് പ്ലെയർ മൊറോക്കോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തടയാൻ മാത്രം ശ്രമിച്ചു, വേറെ ഒന്നും പറ്റുന്നില്ല, ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
0: ഇവിടെ അതായിരിക്കില്ല അല്ലേ?
4: തീർച്ചയായിട്ടും. കുറെ ആൾക്കാർ പറഞ്ഞ് അർജന്റീന ഫൈനലിൽ എത്തൂല, വീണ്ടും അർജന്റീന ഫാൻസ് തന്നെയാണ് ഫൈനലിൽ കളി വരാൻ
0: പോകുന്നത്. കപ്പ് ഉയർത്തും,
4: അർജന്റീന തന്നെ ജയിക്കും.
0: അർജന്റീന കപ്പ് ഉയർത്തുന്ന പറയുന്ന കട്ട ആരാധകരാണ് അബ്ദുൽ ഖാദർ അല്ലേ? തീർച്ചയായിട്ടും അല്ല, അർജന്റീന കപ്പ് ഉയർത്തുന്നത് നമുക്ക്, എനിക്ക് ഒരു ബ്രസീൽ ആരാധിക എന്ന നിലയിൽ പോലും എനിക്ക് അതിൽ സങ്കടമില്ല. കാരണം മെസ്സിയുടെ കയ്യിൽ കപ്പ് ഇരിക്കുന്നത് കാണാൻ എപ്പോഴും ഒരു അഴക് തന്നെയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം. സ്നേഹ അബ്ദുൽ ഖാദർ, എന്നോട് ക്ഷമിക്കാം, നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ. ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സിപിഎമ്മിൽ ഉൾപോര്. പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും സിപിഎമ്മിലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം തൊടുത്ത വിവാദമാണ് തിരിച്ച് സിപിഎമ്മിലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം അതിന് പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ ഉറച്ച പിന്തുണയും നൽകിവരുമ്പോഴാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് കെ ബിജു ഐഎഎസ്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായിപ്പോയി. എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദം. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു ഐഎഎസ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രമുൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മീനാക്ഷി പാലത്തിനടുത്ത് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി നിർമ്മാണ കമ്പനിയുടെ സർവേയർ രാഗേഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. പിഎസ്സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് പോകുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതി പറ്റിയെന്നും വിജയ്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ഡിസംബറിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിൽ ചെന്ന് കീഴടങ്ങാൻ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും വിദേശകാര്യ സഹമന്ത്രിയും വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യുഎസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. രണ്ട് ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ മൂന്നാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11 കളി. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
9: Time check. Time check.
8: Brought to you by Ozone Cargo.
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 കഴിഞ്ഞ് 11 മിനിറ്റ്.
9: Time check. Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
11: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
9: Weather update.
11: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

സുജ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം അന്നയും റസൂലും. ഭയങ്കര ശരിക്കും അന്ന് ആ ഒരു കാലത്ത് അന്നയും റസൂലും ഒക്കെ റിലീസാവുന്ന സമയത്ത് ഇങ്ങനെയൊരു പാട്ട് നമ്മുടെ പോപ്പ് കൾച്ചറിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയല്ല. മലയാള സിനിമ വലിയൊരു ഇവല്യൂഷന് പാകപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിനിമ പുറത്തു വരുന്നതും. അതേസമയത്ത് വളരെ നിസാരമായിട്ട് ഭയങ്കര ഓർഗാനിക്കായിട്ട് ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന പോലെയുള്ള ഷഹബാസ് അമന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള ആ ഒരു ആലാപനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീല് ക്രിയേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. സോ ആ പാട്ട് ഇപ്പോഴും കേൾക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് നമ്മൾ പാടുന്ന പോലെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി പാടുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. എനിവേ, എന്തായാലും വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന് അങ്ങനെ സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റ്സ് ദ 10th of July 2026. ഡേറ്റ് ഒന്നും ആർക്കും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് അറിയാം. മാത്രമല്ല അഥവാ ഓർമ്മപ്പെടുത്തണമെങ്കിൽ തന്നെ അത് രാവിലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും കുഴപ്പമില്ല, 10th കഴിഞ്ഞ് ഒരു 11th നമ്മൾ നാളെ കയറുമെന്നുള്ള ഓർമ്മപ്പെടുത്തലായിക്കൊള്ളട്ടെ. എന്തായാലും എന്തായി, നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ടുള്ളവരൊക്കെ കുറേ പേര് നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുട്ടികളുടെ ഒരു വെക്കേഷനും കൂടി അനുസരിച്ച് അതൊക്കെ പ്ലാൻ ചെയ്തായിരിക്കുമല്ലോ ഈ നാട്ടിപ്പോക്ക് പരിപാടി, ആ ഒരു കലാപരിപാടി നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്. മാത്രമല്ല ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഈ വീക്കെൻഡിൽ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരുടെ ഷോപ്പിംഗ് തിരക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അവരെ വിളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എല്ലാ എപ്പോഴും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ് ടിക്കറ്റ് റേറ്റിൽ വരാതിരിക്കുന്ന ഒരു ഇളവ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കലാകാലങ്ങളായി പറയുന്നുണ്ടെങ്കിലും അതിലൊരു ഏകീകൃതമായിട്ടുള്ളൊരു രീതി നമുക്കൊരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും UAE ഇന്ത്യ വിമാന ടിക്കറ്റ് നിരക്കിൽ ഒരു 30% വരെ കുറവുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈയിലെ റിട്ടേൺ ടിക്കറ്റുകൾക്കാണെങ്കിൽ ഏതാണ്ട് 1000-1050 ദിർഹംസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റാണ്. പ്രത്യേകിച്ചും ജൂലൈ മാസം അത്യാവശ്യം നല്ല പീക്ക് സീസൺ ടൈമാണ്. ഇപ്പോൾ നാട്ടിലേക്കൊക്കെ ലീവിന് പോയവർ 2 ആഴ്ചയ്ക്കോ 3 ആഴ്ചയ്ക്കോ പോയി, അല്ലെങ്കിൽ ഈ വെക്കേഷൻ സമയം കുട്ടികൾ നാട്ടിൽ നിൽക്കട്ടെ, നാടൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് കരുതി നാട്ടിലേക്ക് പോയിട്ട് അവരെ അവിടെ സെറ്റാക്കിയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ ഇതൊരു വലിയ ആശ്വാസ വാർത്ത തന്നെയായിരിക്കും. എന്തായാലും വേനലവധി കാലത്തെ കടുത്ത നിരക്കുകളിൽ വലഞ്ഞിരിക്കുന്ന പ്രവാസി മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യാത്രക്കാർക്കുള്ള ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. UAE-യിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട വിമാന സർവീസുകളുടെയൊക്കെ ടിക്കറ്റ് നിരക്കിൽ ഏതാണ്ട് 30% ഒരു റിഡക്ഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ജൂലൈ മാസത്തിലെ റിട്ടേൺ ടിക്കറ്റുകളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 1029 ദിർഹംസ് മുതൽ ലഭ്യമാണെന്ന് പല ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴും വില അല്പം കൂടുതലാണെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. ജൂലൈ അവസാനത്തോടെയും ആഗസ്റ്റിലും അടക്കമുള്ള മടക്കയാത്രകളുടെ ഡിമാൻഡ് അനുസരിച്ച് നിരക്കുകൾ വീണ്ടും മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രക്കാർ നേരത്തെ തന്നെ ബുക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ ടിക്കറ്റ്സ് ഭദ്രമാക്കി പൂർത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ, ആ ഒരു ആനുകൂല്യം നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്തായാലും വേറെയും കുറേയധികം സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീക്കെൻഡ് കൂടിയാണ് നമ്മുടെ ഈ ഒരു വീക്കെൻഡ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പറയാം. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഒരു ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. എന്തായാലും ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും. മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡ് ആവട്ടെ. ഓഫ് കോഴ്സ് അറിയാം പുറത്തൊക്കെ നല്ല ചൂടാണ്, അതുകൊണ്ട് പുറത്തു പോയിട്ട് എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ, നമ്മൾ ഈ ഒരു 9 to 5 അല്ലെങ്കിൽ ജോലിയുടേതായിട്ടുള്ള സ്ട്രെസ്സൊക്കെ കാരണം നല്ലൊരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചാൽ പോലും അതിന് ഉതകുന്ന അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ അല്ല ഇവിടെ ഉള്ളത്. ഫാക്റ്റ് അതാണ്, നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയും എക്സസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഹൈക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് ഒന്ന് ഗെറ്റ് ടുഗെദർ ചെയ്ത് ഒന്ന് ഗ്യാദർ ചെയ്ത് ഒന്നും പറ്റിയില്ലെങ്കിൽ സുഖമായിട്ട് കുറച്ചധികം സമയം എഴുന്നേക്കണമല്ലോ, അലാറം ശബ്ദം കേട്ട് എഴുന്നേക്കണമല്ലോ എന്ന ടെൻഷൻ ഇല്ലാതെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നന്നായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഒരു സിനിമയൊക്കെ കണ്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ഓൾറെഡി ആശംസിക്കുകയാണ്. കുറേ പരിപാടികളൊരു ഓപ്പണപ്പ് ആവുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. നമ്മുടെ പാമ്പിലെ മോണോറയിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6 ഇടവേളയ്ക്ക് ശേഷം ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് ഹോം 92.2 FM. ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

ആര് വരാണ്? നമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ഈ വേൾഡ് കപ്പ് സമയത്ത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ, ഫ്രഞ്ച് ക്യാപ്റ്റനായിട്ടുള്ള കിലിയൻ എംബാപ്പയ്ക്കുള്ള ഒരു വിളിപ്പേരാണ് ഡിറ്റക്ടർ എംബാപ്പ എന്നുള്ളത്. പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആക്ച്വലി അത് ഒരു തമാശയ്ക്ക് വിളിച്ചു തുടങ്ങിയതാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും അറിയാലോ, ഈ സോഷ്യൽ മീഡിയ അഗ്രഷൻ കുറച്ചധികം വലുതാവുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു ആയുധമായിട്ട് മറ്റ് ടീമുകളുടെ ആരാധകർ പോലും ആ ഒരു വാക്കിന് ഉപയോഗിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഫ്രഞ്ച് പരിശീലകനായിട്ടുള്ള ദിദിയർ ദശാംസ് തന്നെ. ദിദിയർ ദശാംസിനെ കുറിച്ചൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്തവണത്തെ വേൾഡ് കപ്പിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് കോച്ച് ആക്ച്വലി ദിദിയർ ദശാംസ് തന്നെയാണെന്ന് പറയാം. കാരണം ഫ്രഞ്ച് ടീമിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഓഫ്കോഴ്സ് കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകളായിട്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ലൈനപ്പ് കൃത്യമാക്കിയിട്ടുള്ളൊരു ടീം തന്നെയാണ് ഫ്രാൻസ്. പക്ഷേ അതേസമയത്ത് ഈ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പെക്യൂലിയർ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടീമുകൾക്കെതിരെയും മത്സരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അവർക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു എതിർക്കുന്ന ടീമിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന തരത്തിലുള്ള ചില പ്ലാനുകൾ, ചില സ്ട്രാറ്റജികൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ദിദിയർ ദശാംസിൻ്റെ ആ ഒരു സ്കില്ല് നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. ഒരുപക്ഷെ പലപ്പോഴും കോച്ചുമാരുടെ പേര് പറയുന്ന സമയത്ത് അധികം പറഞ്ഞു കേൾക്കാത്ത, അധികം അക്ലെയിം ചെയ്യപ്പെടാതെ പോയൊരു കോച്ചാണ് ദിദിയർ ദശാംസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഫ്രഞ്ച് ടീമിൻ്റെ കോർഡിനേഷനിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവ് തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം മൊറോക്കോയെ 2-0 പരാജയപ്പെടുത്തിക്കൊണ്ട് നേരെ സെമിയിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ് ഫ്രഞ്ച് പട. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിറ്റക്ടർ എന്നുള്ള വിളി അത് എംബാപ്പയെ വിളിക്കുന്നതിനെ കുറിച്ചാണ്. എല്ലാവരും പറയുന്നത് പോലെ എംബാപ്പയെ ഡിക്റ്റേറ്റർ ഒന്നുമല്ല, ഏറ്റവും മികച്ച, താൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് അയാൾ. തൻ്റെ കളിക്കാർക്ക് മുഴുവൻ, തൻ്റെ ടീമിലുള്ള മറ്റ് പ്ലേയേഴ്സിനെല്ലാം തന്നെ ഒരുപോലെ മാതൃകയായി മാറുന്ന ഒരു താരമാണ്, മാതൃകയായി മാറുന്ന ഒരു നായകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് പരിശീലകന്റെ വാക്കുകൾ ഉദ്ധരിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് മൊറോക്കോയായിട്ടുള്ള ആ ഒരു മത്സരത്തെ കുറിച്ചിട്ട് മൊറോക്കൻ കോച്ചായിട്ടുള്ള മുഹമ്മദ് അഫാബി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ശക്തനായിട്ടുള്ള എതിരാളിയെയാണ് അവ ഞങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നത്, എന്റെ കളിക്കാർക്ക് തലയുയർത്തി തന്നെ മടങ്ങാം എന്നുള്ളതാണ്. അവർ കഴിവിന്റെ പരമാവധി പോരാടി, പ്രകടനത്തിൽ സന്തോഷവും അഭിമാനവുമുണ്ട്, പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു നമ്മൾ തന്നെ ഇന്നലെ സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു മൊറോക്കോ എന്ന് പറയുന്ന ടീമിന്റെ, ഫുട്ബോൾ ടീമിന്റെ ലെഗസി, അവർ കഴിഞ്ഞ വേൾഡ് മുതലാണ് ഇത്രമാത്രം പ്രതാപത്തിലേക്ക്, പ്രത്യേകിച്ചും വലിയ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോൾ ഇത്തവണ ക്വാർട്ടറിലേക്ക് എത്തി, കഴിഞ്ഞ തവണ സെമി വരെ എത്തിയിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടി തന്നെ തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാം. ഇനി മുന്നോട്ട് പോകുന്ന കാലത്ത് 2030 വേൾഡ് കപ്പും 34 വേൾഡ് കപ്പും ഒക്കെ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മൊറോക്കോയുടെ ഒരു വിജയത്തെ അട്ടിമറി എന്ന് വിളിച്ച് കുറച്ച് കാണില്ല. കാരണം മൊറോക്കോ ഒരു വലിയ ഫുട്ബോൾ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ആ ടീം അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഈ പ്ലേയേഴ്സൊക്കെ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഏറ്റവും പ്രധാന ഇൻപുട്ട് അത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ മത്സരവും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബെൽജിയം വേഴ്സസ് സ്പെയിൻ, ബെൽജിയം തങ്ങൾ ഈ ലോകകപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ശക്തികളാണ് എന്ന് സ്പെയിൻ കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ആകാംക്ഷയ്ക്കൊടുവിൽ ഓഫ്കോഴ്സ് ഫ്രാൻസിനെ എതിരിടാൻ വേണ്ടിയിട്ട് സെമിയിലേക്ക് എത്തുന്നത് ഏത് ടീമായിരിക്കും എന്ന് എന്തായാലും അല്പസമയത്തിനകം, കുറച്ചുകൂടെ സമയം, കുറച്ച് മണിക്കൂറുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കറിയാം. ഇപ്പോൾ ഒരു ട്രാക്കായിട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് എവിടെയൊക്കെ ട്രാഫിക് ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നോ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാം. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ പൊതുവേ ട്രാഫിക് കഞ്ചഷൻസ് മറ്റ് വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. കുറേ പേര് ഉച്ച സമയമാകുമ്പോഴത്തേക്ക് തന്നെ വീട് പിടിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് കുറച്ചധികം ആക്സിഡൻറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മെയിൻലി ഷെയ്ഖ് സായിദ് റോഡിലേക്ക് കയറുന്നിടത്തായിട്ട് അൽസഫ 2 ഭാഗത്ത് നിന്നും ഷെയ്ഖ് സായിദ് റോഡ് എടുക്കാൻ വേണ്ടി വരുന്നവർ മനാറ സ്ട്രീറ്റിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് ഉണ്ട്. ആൻഡ് കമ്മിങ് ഓൺ ടു അൽഖേൽ റോഡിൽ ബാക്ക് ടു ബാക്ക് 3 ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു എൻറ്റയർ സ്ട്രെച്ച് തന്നെ നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഏത് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഖൂസ് പോൺ പാർക്കിന്റെ സമാന്തരമായിട്ട് വരുന്ന ആ ഒരു ഏരിയ, അൽഖൂസ് പോൺ പാർക്കിന്റെ ഒക്കെ അടുത്തെത്തുന്നതിന് മുൻപായിട്ട് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ് അൽഖേൽ റോഡ്. 2-3 ആക്സിഡന്റുകളാണ് ആ ഒരു ഏരിയയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് ബി കോഷ്യസ് അബൌട്ട് ദാറ്റ് തിങ്. ആ റൂട്ട് എടുത്ത് വരുന്നവരാണെങ്കിൽ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടുള്ളൂ. അൽഖേൽ റോഡിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് ഒന്നല്ല കേട്ടോ, കുറച്ചധികം ആക്സിഡൻസ് ഉണ്ട്. സോ പ്ലീസ് ബി കെയർഫുൾ വൈൽ ഡ്രൈവിംഗ്. ഇന്ന് കുറച്ചധികം ആക്സിഡൻറ്റുകൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റാസൽഖോ റോഡിൽ, അൽഖേൽ റോഡിൽ നിന്നും റാസൽഖോ റോഡിലേക്ക് കണക്ട് ചെയ്ത് കയറുന്ന അടുത്തായിട്ട് ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പാരമൗണ്ട് ഹോട്ടലൊക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ആ ഒരു റൗണ്ടിൽ മറാസ് ഡ്രൈവൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഏതാണ്ട് 2-3 ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ റാസൽഖോ റോഡിൽ തന്നെ 2 ആക്സിഡൻറ്റുകൾ ബാക്ക് ടു ബാക്ക് റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. സോ ദ എൻറ്റയർ സ്ട്രെച്ചിൽ അത്യാവശ്യം നല്ല കഞ്ചഷൻസും ഒക്കെ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ റൂട്ട് എടുത്ത് വരുന്നവരാണെങ്കിൽ കുറച്ചധികം ഒന്ന് ഡിസൈൻ ഡിസ്ട്രിക്ട് ഭാഗത്തേക്കൊക്കെ പോകുന്നവർ, അല്ലെങ്കിൽ അവിടെ നിന്നും തിരിച്ച് വരുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ഒട്ടും അനങ്ങാത്ത സിറ്റുവേഷനോ കാര്യങ്ങളൊന്നുമല്ല. എന്നാലും അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ വെഹിക്കിൾ കൗണ്ട് കുറച്ചധികം കൂടുതൽ തന്നെയാണ്. ആൻഡ് ഷെയ്ഖ് ഖലീഫ ബിൻ സായദ് സ്ട്രീറ്റിൽ നിന്നും ഷെയ്ഖ് റാഷിദ് റോഡിലേക്ക് കയറുന്നിടത്ത് ജഫ്ലിയ ഭാഗത്തായിട്ട് അവിടെയും 2 ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ അവിടെ നിന്നും ആരംഭിക്കുന്ന ഒരു ട്രാഫിക് സിറ്റുവേഷൻ അത് ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റിൽ, ഇപ്പോൾ ഊദ്മിത്ത ഭാഗത്തേക്ക് തിരിയുന്നവരാണെങ്കിൽ ഏതാണ്ട് ആ ഒരു മൊറേറ്റ് സ്ട്രീറ്റ് എടുക്കുന്നവർ അത്രമാത്രം എക്സ്റ്റൻഷനിലേക്ക് ആ ഒരു ട്രാഫിക് വ്യാപിക്കുന്ന കാഴ്ച കൂടി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക, പരമാവധി പൂർണ്ണ ശ്രദ്ധ റോഡിൽ തന്നെ കൊടുക്കുക.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: You are listening to Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
1: Back to home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram, adum prathivarsham. TNC apply.
5: നമ്മുടെ മനസ്സിനെ ശരിക്കും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രമാത്രം വലിയ അബദ്ധങ്ങളിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടേനെ, അല്ലെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റിയേനെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വിജയത്തിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതയാത്രയിൽ മനസ്സിന് വല്ലാത്തൊരു റോള് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അല്ലേ. പക്ഷേ ഈ മനസ്സിൻ്റെ ഉള്ളിലെ പല നിഗൂഢതകളെയും മനസ്സൊളിപ്പിച്ചു വെക്കുന്ന പല രഹസ്യങ്ങളെയും നമുക്ക് മുന്നിലേക്ക് ഒരു പുസ്തകം തുറക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെ തുറന്ന് വെച്ച് തരുന്ന ചില സിദ്ധിയുള്ള മാന്ത്രികന്മാരുണ്ട്. ഈയൊരു വാക്ക്, ഈ ഒരു ടേം തന്നെ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സ്കില്ല് അക്വയർ ചെയ്ത് വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് അതിനെ അക്വയർ ചെയ്ത് അത് നമുക്ക് മുന്നിലേക്ക്, ഇതൊക്കെ ട്രിക്കുകളാണ്, ഇത്തരത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വ്യാജന്മാർ വന്നേക്കാം, ആ വരുന്നവർക്ക് അമാനുഷിക സിദ്ധിയുണ്ട് എന്ന് കരുതി അവരിൽ പോയി വീഴരുത് എന്ന് പോലും പറഞ്ഞ് നമുക്ക് വൃത്തിയായി മനസ്സിലാക്കി തരുന്ന അത്രമാത്രം സാമൂഹിക ബോധത്തോടുകൂടി ഇതിനെ ഒരു ആർട്ട് ഫോമാക്കി മെന്റലിസത്തെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തികൾ ഒരാളാണ് മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. അദ്ദേഹത്തിന്റെ ഷോ അന്നും ഇന്നും എന്നും എക്കാലത്തും അത്രമാത്രം നമ്മളെ കൂടെ കൂട്ടിയിട്ടൊരു വലിയ യാത്ര, നമ്മുടെ മനസ്സിനെ കൂടെ കൂട്ടിയിട്ട് പോകുന്നത് പോലെ തന്നെയാണ് അല്ലേ. അതാണ് ട്രിക്സ് മാനിയ 2.0. ട്രിക്സ് മാനിയയുടെ സെക്കൻഡ് വേർഷൻ നമ്മുടെ ഇവിടെ യു എയിൽ അരങ്ങേറുകയാണ്. യു എയിൽ എത്രയോ വേദികളിൽ, ഏതാണ്ട് 32 വേദികളിൽ അദ്ദേഹം ഈ ഒരു പരിപാടി ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു അടുത്ത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ ദുബായിലുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുബായിലും ഷാർജയിലും എൻ്റെ യു എയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ, മംസാറുള്ള ഫോക്ലോർ തിയേറ്ററിൽ 12 വൈകുന്നേരത്ത് ട്രിക്സ് മാനിയ 2.0 നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ എത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച സഫാരി മോളിലുണ്ടായിരുന്നു, ഗംഭീര റെസ്പോൺസാണ്. അവിടെ വന്ന പലരും ഇതിനു വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു തവണ കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം നമ്മുടെ മനസ്സിനെ കൂട്ടിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. സോ ഇനി അധികം ദിവസങ്ങളില്ല, പരിമിതമായിട്ടുള്ള ടിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ പറയുന്ന ലൊക്കേഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ടിക്കറ്റ് അക്വയർ ചെയ്യാവുന്നതാണ്. അറിയാലോ, കിസൈസിലുള്ള നമ്മുടെ തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ, ഇവിടെ പോയാൽ ടിക്കറ്റ് കിട്ടും. കിസൈസിൽ തന്നെ, കിസൈസിലും കരാമയിലുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ്, കിസൈസിലുള്ള ചിമിനി റെസ്റ്റോറൻറ്റ്, സഫാരി മോളിലുള്ള ദേപുട്ട്, വജ്ര ജുവൽസ് ആൻഡ് അജ്മാനിലുള്ളവരാണെങ്കിൽ അജ്മാൻ ലുലിനടുത്തുള്ള ഫാസ് ബൊട്ടീക്ക് എന്നിടങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പറ്റും. ഏറ്റവും വളരെ തുച്ഛമായിട്ടുള്ള ഒരു റേറ്റ് മാത്രമേ, ഒരു ചാർജ് മാത്രമേ ടിക്കറ്റിന് നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഹോം എഫ് എം ആണ് റേഡിയോ പാർട്ട്നേഴ്സ്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കും ഞായറാഴ്ച വൈകുന്നേരത്ത്. നിങ്ങളും ഉണ്ടായിരിക്കണം, നിങ്ങളും ഫാമിലി ആയിട്ട് ഉണ്ടായിരിക്കണം, ഫ്രണ്ട്സുമായിട്ടുണ്ടായിരിക്കണം. സോ ഇപ്പോൾ തന്നെ ടിക്കറ്റ്സ് ബാഗ് ചെയ്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ തരാം. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മാത്രം മതി കേട്ടോ. 0585829200. ഈ ലൊക്കേഷനിൽ നിന്നും പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ടിക്കറ്റ് അല്ലാതെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 0585829200 കോൺടാക്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം.
6: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ബാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.
2: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറക്കി.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സിപിഎമ്മിൽ ഉൾപോര്. പശ്ചിമേഷ്യൻ സംഘർഷം, ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാന ശ്രമങ്ങൾ ശക്തമാക്കി ഖത്തർ. പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ, നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും. ആഫ്രിക്കൻ കരുത്തരെ തകർത്ത് ഫ്രാൻസ് സെമിയിൽ, ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും സിപിഎമ്മിലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം തൊടുത്ത വിവാദമാണ് തിരിച്ച് സിപിഎമ്മിലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം, അതിന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉറച്ച പിന്തുണയും നൽകിവരുമ്പോഴാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച കെ ബിജു ഐഎഎസ്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായിപ്പോയി. എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദം. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു ഐഎഎസ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മീനാക്ഷി പാലത്തിനടുത്ത് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി നിർമ്മാണ കമ്പനിയുടെ സർവേയർ രാഗേഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. പിഎസ്സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് പോകുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതി പറ്റിയെന്നും വിജയ്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ഡിസംബറിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിൽ ചെന്ന് കീഴടങ്ങാൻ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യു എസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനേക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും വിദേശകാര്യ സഹമന്ത്രിയും വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2ാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യുഎസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. 2 ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോർമസ് തീരത്തെ ബന്ദർ അബ്ബാസ്, ചബഹർ, ബുഷെഹർ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. Studio clock ഇപ്പോൾ സമയം 6:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 67%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യു എ ഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: back to home. Brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram. Adum prativarsham. TNC apply.
1: A very good evening and welcome back. ഇത് ഹോം 92.2 FM-ൽ ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, എക്സാക്ട് പറയാനാണെങ്കിൽ July 1st മുതൽ നമ്മൾ പലരും, July 1st അതിനും ഒരു 4-5 ദിവസത്തിന് മുൻപ് മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ നേരിടുന്ന ആശങ്കകൾ അല്ലെങ്കിൽ ആശങ്ക എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ കൺഫ്യൂഷൻസിലൊന്ന് പാസ്പോർട്ടിന്റെ സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും. കാരണം അതിന് കൃത്യമായിട്ട് ഒരു ഏജൻസി, ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ അഭാവം തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിനെ കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്യാപ്പിൽ യാതൊരു ബുദ്ധിമുട്ടും ഇവിടുത്തെ പ്രവാസികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെ നമ്മുടെ കോൺസുലേറ്റ് ആണെങ്കിലും ഇന്ത്യൻ എംബസി ആണെങ്കിലും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒഫ്കോഴ്സ് അറിയാലോ, ഇത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ എംബസിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏജന്റുമാർക്ക്, ഇതിന്റെ മിഡിലിൽ നിൽക്കുന്ന ഏജന്റുമാരായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവർക്ക് പണം നൽകരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത് UAE ഇന്ത്യൻ എംബസി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പാസ്പോർട്ട് ആവട്ടെ അല്ലെങ്കിൽ വിസ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആവട്ടെ, ഈ ഒരു കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്തു തരാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഏജന്റുമാരോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾ തന്നെയായിരിക്കാം, ആൻഡ് അത്തരക്കാർക്കൊന്നും പണം നൽകരുത് എന്നാണ് UAE ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 2026 July 1st മുതൽ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ ഇന്ത്യൻ എംബസിയുടെയോ അല്ലെങ്കിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഔദ്യോഗിക ഔട്ട്സോഴ്സ് സേവനദാതാക്കളല്ല എന്നുള്ള കാര്യം കൂടി എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളോ അവരുടെ പ്രതിനിധികളോ എംബസിയുടെ പേരിൽ സേവനങ്ങൾ നൽകുന്നതായിട്ട് അവകാശപ്പെടുകയാണെങ്കിൽ അത് വ്യാജവും അനധികൃതവുമാണ് എന്നും ഈ ഒരു മുന്നറിയിപ്പിൽ, ഇപ്പോൾ എംബസി പുറത്തിറക്കിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എനിവേ, എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വേറൊരു സംഗതിയാണ്, അതായത് നമ്മുടെ ദുബായിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആവട്ടെ, എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്ന് തന്നെയായിരിക്കും മോണോ റെയിലുള്ള ഒരു യാത്ര. കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് മോണോ റെയിൽ ഓടുന്നുണ്ടായിരുന്നില്ല. ദുബായിലെ മോണോ റെയിൽ 6 മാസത്തെ അറ്റകുറ്റ പണികൾക്ക് ശേഷം, അതോടൊപ്പം തന്നെ സ്റ്റേഷൻ നവീകരണത്തിനൊക്കെ ശേഷം വീണ്ടും സർവീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കേട്ടോ. പാം ഗേറ്റ്വേ മുതൽ അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ വരെ ബന്ധിപ്പിക്കുന്ന ഒരു 5.5 kilometer മോണോ റെയിൽ യാത്ര ഇനി നമുക്ക് നല്ല ഓണം ആസ്വദിച്ച് പോവാം. ടിക്കറ്റ് തിരക്ക് 5 dirhams മുതലായിരിക്കും ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും അത് വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666.
4: ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special

0: അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
2: അണ്ണ ശ്രദ്ധിക്ക,
3: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ് ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് എം ഇ.

0: ഈ വരുന്ന ആഴ്ചകളിൽ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് വരവ്. കാരണം ഒരുപാടുണ്ട്. കാരണം മലയാളത്തിന്റെ ആക്ഷൻ സിനിമകളുടെ തമ്പുരാൻ, ആക്ഷൻ സിനിമകളുടെ ആറാം തമ്പുരാൻ എന്നാണ് പറയാൻ വേണ്ടി വന്നത് കേട്ടോ. കാരണം അത്രയധികം ആക്ഷൻ സിനിമകൾ നമുക്ക് സമ്മാനിച്ച, പോലീസ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച നല്ല പവർഫുൾ ആയിട്ടുള്ള, സ്ക്രീനിലേക്ക് വന്ന് നിന്നാൽ തന്നെ ആ ഒരു ഗാംഭീരം തോന്നിക്കുന്ന നായകന്മാരെ നമുക്ക് സമ്മാനിച്ച ഷാജി കൈലാസ്, അദ്ദേഹത്തോടൊപ്പം റൈറ്ററായിട്ട് എ കെ സാജൻ, അദ്ദേഹം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മെഗാ ഹിറ്റ് മൂവിയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് ഇവരോടൊപ്പം ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കിൻഡൽ ഇടിയിടിക്കാൻ പറ്റുന്നൊരു നായകനും ജോജു ജോർജ് ആൻഡ് വലിയൊരു താരനിര തന്നെയാണ് നിരക്കുന്ന വരവ് തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അറിയാലോ, വരവിൻ്റെ ട്രെയിലർ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോളൂ. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു ട്രെയിലർ തന്നെയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് നമുക്ക് ഹൃദയഹാരിയായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ തിയേറ്ററിൻ്റെ സീറ്റിലേക്ക് നാ അടിക്കവനെ എന്ന് നമ്മൾ പറയുന്ന തരത്തിലേക്ക് അത്രമാത്രം ത്രില്ലിംഗ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ ഉറപ്പ് തരുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഡൂ ചെക്ക് ഇറ്റ് ഔട്ട് ഓൺ യൂട്യൂബ്. അപ്പോൾ ഈ സിനിമയിൽ ജോജു ജോർജ് ഉണ്ട് ആൻഡ് മുരളി ഗോപി ഉണ്ട്, അർജുൻ അശോകൻ നല്ലൊരു കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരവ് സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് കരുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വരവിൻ്റെ ടിക്കറ്റ്സ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചോദ്യം ചോദിക്കണം. അപ്പോൾ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഇതിലെ ഏതെങ്കിലുമൊക്കെ കാസ്റ്റിൻ്റെ പല സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ അർജുൻ അശോകൻ്റെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. അതായത് അർജുൻ അശോകൻ സിനു സോളമൻ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ഒരു സിനിമ. ഈ സിനു സോളമൻ ആക്ച്വലി കുറച്ച് കിറുക്കുള്ള പുള്ളിക്കാരനാണ്. ഈ സിനു സോളമൻ്റെ ചില പ്രകൃതങ്ങൾ അല്ലെങ്കിൽ ചില പ്രവൃത്തികളൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂർ താമസിക്കുന്ന സുഹൃത്തുക്കൾക്ക് കുറച്ച് വിനയാവുകയും ഓൾറെഡി അവർ വിളിച്ചു വരുത്തിയൊരു പ്രേതവുമായിട്ട് ഈ സിനു സോളമനെ കണക്ട് ചെയ്യുകയും ആൻഡ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തൊരു സിനിമയാണ് ഈ സിനിമ. ഇതിൽ നായകനായി എത്തിയത് സൗബിൻ ഷാഹറായിരുന്നു. ഏതാണ് ആ സിനിമ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അർജുൻ അശോകൻ സിനു സോളമൻ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ബാംഗ്ലൂരിൽ നടക്കുന്നൊരു കഥ നമ്മളോട് പറഞ്ഞ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഉത്തരങ്ങളൊന്നും അറിയിച്ച ഉത്തരങ്ങൾ അയക്കേണ്ടതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്.
3: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.
4: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
2: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
6: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
1: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
6: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
1: ഇവിടെ എവിടെയാ?
6: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
7: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: Back to Home brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram adum prativarsham TNC apply.
1: ലോകത്ത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ 1 GB ഇന്റർനെറ്റ് സ്വന്തമാക്കാൻ പറ്റുന്ന രാജ്യം ഏതാണ്? ഓരോ രാജ്യത്തും ഇന്റർനെറ്റിന്റെ വില പല തരങ്ങൾ കൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കും. ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ടെലികോം കമ്പനികളുടെ തീരുമാനങ്ങൾക്കൊക്കെ അനുസരിച്ച് അതിനനുസൃതമായിട്ട് റേറ്റിന്റെ നിരക്കുകളിൽ 1 GB ഡേറ്റയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ഇന്റർനെറ്റ് നിരക്കുകളിൽ വലിയ വ്യത്യാസം വന്നേക്കാം. പക്ഷേ നമ്മൾ ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും ചെറിയ വിലയ്ക്ക് ഇന്റർനെറ്റ് സ്വന്തമാക്കുന്ന 10 രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 10 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയാം. 10th സ്ഥാനത്തുള്ളത് കൊളംബിയയാണ്. കൊളംബിയയിൽ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 16-17 രൂപയുണ്ടെങ്കിൽ നമുക്ക് 1 GB ഡേറ്റ കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് 9th സ്ഥാനത്തുള്ളത് യൂറോപ്പിലെ വമ്പന്മാരായിട്ടുള്ള ഫ്രാൻസ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊബൈൽ കമ്പനികൾ തമ്മിലുള്ള ശക്തമായ മത്സരം കാരണം ഫ്രാൻസിലെ ജനങ്ങൾക്കാണ് ലാഭം. ആക്ച്വലി 16 രൂപ ഇന്ത്യൻ രൂപ ഏതാണ്ട് $0.2 മാത്രമാണ് ഫ്രാൻസിൽ 1 GB ഇന്റർനെറ്റിന് കൊടുക്കേണ്ടി വരിക. 8th സ്ഥാനത്തുള്ളത് ഏഷ്യൻ രാജ്യമായിട്ടുള്ള കിർഗിസ്ഥാനാണ്. മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ ഡേറ്റ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ 15 രൂപ മാത്രമാണ് 1 GB ഡേറ്റയുടെ ചാർജ്. 7th സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അറിയാലോ നമ്മുടെ ജിയോയുടെ കടന്നു വരവോടെ സംഭവിച്ച ഒരു വലിയ ഇമ്പാക്റ്റ് ആണ്. ആക്ച്വലി 13.5 രൂപയാണ് ഇന്ത്യയിൽ 1 GB ഇന്റർനെറ്റിന് കൊടുക്കേണ്ടി വരുന്ന ചാർജ്. 6th സ്ഥാനത്തുള്ളത് കംബോഡിയയാണ്. കംബോഡിയയിൽ 10 രൂപയാണ് 1 GB ഡേറ്റയ്ക്ക്. 5th സ്ഥാനത്ത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ 1 GB ഡേറ്റയ്ക്ക് ഏകദേശം 9.5 രൂപ മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. 4th സ്ഥാനത്തുള്ളത് യൂറോപ്പിലെ ഒരു കുഞ്ഞൻ രാജ്യമായിട്ടുള്ള സാൻ മരീനോ ആണ്. അവിടെ 8.5 രൂപയാണ് 1 GB ഡേറ്റയ്ക്ക് ചാർജ് വരുന്നത്. 3rd സ്ഥാനത്തുള്ളത് ഒരു ഐലൻഡ് രാജ്യമായിട്ടുള്ള ഫിജിയാണ്. പസഫിക് ദ്വീപുകളിൽ തന്നെ ഏറ്റവും മികച്ച 4G 5G നെറ്റ്വർക്കൊക്കെ കിട്ടുന്ന രാജ്യമാണ് ഫിജി. ഫിജിയിൽ 7.5 രൂപ മാത്രമേ ഉള്ളൂ 1 GB ഇന്റർനെറ്റിന്. 2nd സ്ഥാനത്തുള്ളത് ഇറ്റലിയാണ്. ഇറ്റലിയിൽ ഏകദേശം 7 രൂപയാണ്. ഒരുപാട് ടെലികോം കമ്പനികളുടെ കടന്നു വരവോടെ ഒരു ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രൈസ് വാറ് കാരണമാണ് ഇറ്റലിയെ യൂറോപ്പിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡേറ്റ കൊടുക്കാൻ പ്രാപ്തരാക്കി മാറ്റിയത്. അവിടെ ഏതാണ്ട് 7 രൂപ മാത്രമാണ് 1 GB ഡേറ്റയ്ക്ക് ചിലവ് വരുന്നത്. ആൻഡ് ലോകത്തിൽ ഏറ്റവും ചിലവ് കുറച്ച് ഇന്റർനെറ്റ് കിട്ടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത്. അവിടെ ഏകദേശം 1.5 രൂപ അല്ലെങ്കിൽ 2 രൂപയോട് അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ 1 GB ഡേറ്റയ്ക്ക് വേണ്ടി വരുന്ന ചെലവ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു കൗതുകം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെലവ് കൂടി അല്ലെങ്കിൽ ഏറ്റവും അധികം പണം കൊടുത്ത് നമ്മൾ 1 GB ഡേറ്റ വാങ്ങേണ്ടി വരുന്നത് ഏത് രാജ്യത്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് അല്ലേ. ലോകത്തിലെ ഏറ്റവും അധികം പണം 1 GB ഡേറ്റയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടുന്ന രാജ്യം അത് സിംബാബ്വെയാണ് കേട്ടോ. സിംബാബ്വെയിൽ ഏതാണ്ട് 4,153 രൂപയാണ് 1 GB ഡേറ്റയ്ക്ക് വരുന്ന വില. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ആൻഡ് ഇന്റർനെറ്റിന്റെ ദൗർലഭ്യവും ഒക്കെ കാരണമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ട് അവിടെ മാറിയിട്ടുള്ളത്. വേറെ പ്രധാനപ്പെട്ട ഈ ലിസ്റ്റിലെ രാജ്യങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ ചൈനയിൽ 36 ഇന്ത്യൻ രൂപ കൊടുത്താൽ 1 GB ഡേറ്റ കിട്ടും. യു എസിലൊക്കെ വരികയാണെങ്കിൽ 570 രൂപ ഏകദേശം ഇന്ത്യൻ പൈസയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 570 ഇന്ത്യൻ രൂപയോളം കൊടുത്തെങ്കിൽ മാത്രമേ 1 GB ഡേറ്റ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സിപിഎമ്മിൽ ഉൾപോര്. പശ്ചിമേഷ്യൻ സംഘർഷം, ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാന ശ്രമങ്ങൾ ശക്തമാക്കി ഖത്തർ. പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ, നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും. ആഫ്രിക്കൻ കരുത്തരെ തകർത്ത് ഫ്രാൻസ് സെമിയിൽ, ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും സിപിഎമ്മിലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം തൊടുത്ത വിവാദമാണ് തിരിച്ച് സിപിഎമ്മിലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം, അതിന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉറച്ച പിന്തുണയും നൽകിവരുമ്പോഴാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജിന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് കെ ബിജു ഐഎഎസ്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായിപ്പോയി. എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദം. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു ഐഎഎസ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മീനാക്ഷി പാലത്തിനടുത്ത് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി നിർമ്മാണ കമ്പനിയുടെ സർവേയർ രാഗേഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. പി എസ് സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബി ജെ പിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആന്റ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ പി വിജയ ഭാനുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് പോകുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതിപറ്റിയെന്നും വിജയ്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ഡിസംബറിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിൽ ചെന്ന് കീഴടങ്ങാൻ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യു എസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനേക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും വിദേശകാര്യ സഹമന്ത്രിയും വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2ാം ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യുഎസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. 2 ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈറ്റിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോർമസ് തീരത്തെ ബന്ദർ അബ്ബാസ്, ചബഹർ, ബുഷെഹർ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളെന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
8: Brought to you by Ozone Cargo.
9: Good evening, Studio Clock. Ippol samayam 7 mani kazhinju 12 minute.
1: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 62%.
1: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: back to home. Brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram. Adum prativarsham. TNC apply.
1: ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് നമ്മൾ എപ്പോഴും ലേബലായിട്ട് ലേബലിട്ട് പറയുന്ന ബുർജ് ഖലീഫ. എന്നാൽ ബുർജ് ഖലീഫ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സാധാരണ കെട്ടിടം മാത്രമല്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. ഇന്ന് ബുർജ് ഖലീഫ ആക്ച്വലി ഒരു വലിയ മാർക്കറ്റിംഗ് ടൂൾ കൂടിയാണ് എന്നുള്ളതാണ് അല്ലേ. കൃത്യമായിട്ട് ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്ന് തന്നെയാണ് ബുർജ് ഖലീഫ. കാരണം നമ്മൾ മലയാള സിനിമയുൾപ്പെടെ എത്രയോ സിനിമകളുടെ ട്രെയിലറുകൾ അവിടെ റിലീസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ലോകമെമ്പാടുമുള്ള പല ദേശീയ ദിനങ്ങൾ വരുന്ന സമയത്താവട്ടെ, വലിയ ആഘോഷങ്ങൾ വരുന്ന സമയത്താവട്ടെ, അവയൊക്കെ തന്നെ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നേടുന്ന സ്വീകാര്യത, അല്ലെങ്കിൽ അതിനെ ഒരു മാർക്കറ്റിംഗ് ടൂളാക്കി മാറ്റി ലോകമെമ്പാടും ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നതൊക്കെ അത്രമാത്രം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അതിൽ പരിശീലിക്കുന്നു അല്ലെങ്കിൽ അതിൽ പരീക്ഷിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് അല്ലേ. ആൻഡ് അത്തരത്തിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ആർട്ടിനെയും ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എമ്മിൽ. ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്. ബുർജ് ഖലീഫയിൽ നിങ്ങളുടെ ഡിസൈൻ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. പ്രൊജക്ഷൻ ഡിസൈനർ മത്സരവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇമാർ ഗ്രൂപ്പ്. ബുർജ് ഖലീഫയിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുഎയിലെയും ലോകമെമ്പാടുമുള്ള ഡിസൈനേഴ്സിൻ്റെ കലാകാരന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ പ്രൊജക്ഷൻ ഡിസൈൻ മത്സരം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. ദുബായിയുടേതായിട്ടുള്ള ഈ ഒരു നഗരത്തിൻ്റെ വികസനവും ദുബായിയുടെ തന്നെ സാംസ്കാരിക തനിമയും ഒക്കെ വിളിച്ചോതുന്ന സ്വന്തമായിട്ട് നിർമ്മിച്ചതും ഏതാണ്ട് ഒരു 3 മിനിറ്റോളം ഡ്യൂറേഷനുള്ളതുമായിട്ടുള്ള ഓഡിയോ വിഷ്വൽ പ്രൊജക്ടുകളാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് അയക്കേണ്ടത്. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിസൈനുകൾ സ്വീകരിക്കില്ലെന്നും യുഎയുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസൈനുകൾ മാത്രമേ പരിഗണിക്കൂ എന്ന് കൂടി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ ഇനി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ നല്ലൊരു ഡിസൈനർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം ക്രിയേറ്റീവ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകളാണെങ്കിൽ, നല്ല എഡിറ്റേഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ശ്രമം ഒന്ന് ശ്രമിച്ച് നോക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. ശരിക്കും ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കില്ല നമ്മുടെ ഒരു വർക്ക്, നമ്മുടെ ഒരു പ്രൊജക്റ്റ്. അത് ആക്ച്വലി നമുക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു എന്താ ഒരു മഹാസൗധത്തിൽ പ്രദർശിപ്പിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ലല്ലോ. അപ്പോൾ യുഎയുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസൈനുകൾ മാത്രമേ പരിഗണിക്കൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് താല്പര്യമുള്ളവർക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനുകൾ ബുർജ് ഖലീഫയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വീഡിയോകളൊക്കെ ഏതാണ്ട് ഈ വർഷം ഓഗസ്റ്റ് 18 മുൻപായിട്ട് സമർപ്പിച്ചിരിക്കണം. ആൻഡ് അവരുടെ വെബ്സൈറ്റും അതിൻ്റെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ @imar.ai എന്ന് പറയുന്ന മെയിലാണ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ബുർജ് ഖലീഫയുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഡിസൈനർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ ഒന്ന് ശ്രമിച്ചൊന്ന് നോക്കിക്കോ. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹാർട്ട്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഇന്ന് രാവിലെ ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുന്നത്. ദുൽഖർ സൽമാൻ ഓഫ് കോഴ്സ് ലവ് സ്റ്റോറീസ്, ദുൽഖർ സൽമാനും ലവ് സ്റ്റോറീസും ഒരു നല്ല കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ലവ് സ്റ്റോറീസിൽ ദുൽഖർ സൽമാൻ വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരം ചാം ഡീക്കിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ 100 ഡേയ്സ് ഓഫ് ലവ് ആവട്ടെ, അല്ലെങ്കിൽ ഓക്കെ കൺമണി ആവട്ടെ, ഈവൻ ദോ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ ചെയ്തിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ സലാല മൊബൈൽസ് പോലെയുള്ള ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു ഡീക്കിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉള്ള, എന്നാൽ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന, അപ്പോൾ എന്തായാലും ഒരു പുതിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. ശ്രീശ്രീ എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് പുറത്തു വിട്ടിട്ടുള്ളത്. ഇതിൽ ഡി ക്യു ഒറ്റയ്ക്കല്ല, ഡി ക്യു പൂജ ഹെഗ്ഡേ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഒരു പ്രണയകഥയാണ് കേട്ടോ. രണ്ടുപേരുടെയും ഒരു സ്കൂൾ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന

0: തരത്തിലുള്ളൊരു ലുക്കും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല നല്ല രസമുള്ളൊരു ലുക്കാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. എന്തായാലും ഒരു പാൻ ഇന്ത്യൻ റൊമാൻറ്റിക് എന്റർടൈനർ ആയിരിക്കും ശ്രീശ്രീ എന്നാണ് അറിയുന്നത്. ഔദ്യോഗികമായിട്ട് സിനിമയ്ക്ക് പേരിട്ടിരിക്കുകയാണ് ശ്രീശ്രീ എന്ന്. നവാഗതനായിട്ടുള്ള രവി നെൽക്കുട്ടി ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ തെലുങ്കുകാരുടെയൊക്കെ പേര് പറയാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം. രവി രവിയേട്ടൻ, രവി എൻ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് സംവിധാനം ചെയ്യുന്നത്. ആൻഡ് പുറത്തു വന്ന ടൈറ്റിൽ ടീസറിൽ ഇരുവരും ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സുധാകർ ചെറുകുരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് നിർമ്മിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഇത്തരം റൊമാൻറ്റിക് സിനിമകൾക്ക് സംഗീതം പകരുന്നതിൽ, സംഗീതം നൽകുന്നതിൽ ഭയങ്കര എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയാണ് ജി വി പ്രകാശ് കുമാർ. അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആൻഡ് മലയാളം ഉൾപ്പെടെ നാലോളം ഭാഷകളിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് പറയുന്നത് കേട്ടോ. തിയേറ്ററിലേക്ക് ഈ സിനിമ വരുന്ന കാര്യം പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ജനുവരിയിൽ വരേണ്ട ഒരു പടം, ജനനായകൻ, ഇലക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് വിജയണ്ണന്റെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നീങ്ങി. ഇപ്പോൾ ജൂലൈ 24 ജനനായകൻ റിലീസാവുകയാണെന്ന് ആരാധകർക്ക് ആവേശത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സിനിമാ ലോകവും അതുപോലെ ആരാധകരും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ഒരുപോലെ കാത്തിരിക്കുകയാണ് ദളപതി വിജയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് വേണ്ടി. ജനനായകൻ ജൂലൈ 24 ഗ്ലോബൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. വിജയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനമൊക്കെ ആയിട്ട് ഏറെ ഒത്തുപോകുന്ന പ്രമേയമാണ് സിനിമയിലുള്ളത് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ റീമേക്ക് കണ്ടത്, ഐ മീൻ ലൈക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ, ഭഗവന്ത് കേസരി എന്ന് പറയുന്ന തെലുങ്കിലെ ബാലയ്യയുടെ ഒരു പടത്തിൻ്റെ റീമേക്കാണ് ഇതെന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ തന്നെ കുറേ മാസ് മൊമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിൽ പൊളിറ്റിക്സൊക്കെ നിറയ്ക്കാം. എന്തായാലും ഞാനും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി ആ കാത്തിരിപ്പിനൊടുവിൽ, പക്ഷേ സിനിമ റിലീസാകുമ്പോഴത്തേക്കും പഴയ ആക്ടർ ദളപതി വിജയ് അല്ല, ഒരുപക്ഷെ ജനുവരിയിൽ റിലീസായാൽ ദളപതി വിജയുടെ ഒരു സിനിമ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയുടെ സിനിമയായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
2: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ
3: ശ്രദ്ധിക്കണ്ട.
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണെ,
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: back to home. Brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram. Adum prati varsham. TNC apply.
1: ലോകമെമ്പാടും നിന്നുള്ള പല വിധത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് ഇന്ന് നമ്മുടെ തീൻമേശയിലേക്ക് എത്താറുള്ളത്. ശരിക്കും ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അത് തന്നെയാണ്. ചൈനീസ് വിഭവങ്ങൾ അല്ലെങ്കിൽ അറബിക് വിഭവങ്ങളാവട്ടെ, ഒരുപക്ഷെ നമ്മുടെ തനതായിട്ടുള്ള വിഭവങ്ങൾക്കപ്പുറത്തേക്ക് പല രാജ്യങ്ങളിൽ പല സംസ്കാരങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവിഭവങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയുടെ നമ്മുടെ ഭക്ഷ്യരീതിയുടെ ഭാഗമായിട്ട് മാറുക കൂടി ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ കഴിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ നമ്മുടേതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ജനിച്ചതാണെന്ന് കരുതിയിരിക്കുന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചില ഭക്ഷണ സാധനങ്ങളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സംഗതികൾ പറയട്ടെ. നമ്മളിന്ന് വീക്കെൻഡൊക്കെ അല്ലേ, കുറച്ച് ലൈറ്റ് ഹെഡഡ് ആയിട്ടുള്ള പരിപാടികളിലൂടെ നമ്മൾക്കിങ്ങനെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പോകാട്ടോ. അപ്പോൾ ബിരിയാണി ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കം ആളുകളായിരിക്കും. ബിരിയാണിക്ക് വലിയൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വർഷങ്ങളായിട്ട് ആരും ഇല്ലാത്ത ഇടത്താണ് മന്തി വന്നിട്ട് ഓവർ പവർ ചെയ്യുന്നത്. ബിരിയാണി ഓർ മന്തി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ മന്തി ഒപ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഞാനൊരു മന്തി ഫാനാണ്. ബിരിയാണി ഫാൻസ് വെറുതെ ദേഷ്യപ്പെടേണ്ട. ഇനി എന്തായാലും ബിരിയാണിയുടെ ജന്മദേശം ആക്ച്വലി അറബിക് കൺട്രീസ് ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇന്ത്യയിലെ ചിലയിടങ്ങളായിരിക്കും ഈ ഹൈദരാബാദ് ബിരിയാണിക്കൊക്കെ വലിയ ലെഗസി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ ആക്ച്വലി ബിരിയാണി എന്നുള്ളത് പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാനിലാണ് ബിരിയാണിയുടെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. സമോസയെ ഒരു ഇന്ത്യൻ ചാട്ടായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ലഘു പലഹാരമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് സമൂസ എന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ അല്ല, സമൂസയും ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും പേർഷ്യയിൽ നിന്നൊക്കെയാണ് സമൂസ ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ജിലേബി, പ്രത്യേകിച്ചും ഇപ്പോൾ ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ജിലേബി സെൻറ്റേഴ്സ്, ഈവൻ ദോ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മധുരത്തെ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരേന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജിലേബി നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ജിലേബിയും ആക്ച്വലി നമ്മുടെ സ്വന്തമല്ല. ജിലേബിയും ഈ പറഞ്ഞ പോലെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറാനിൽ നിന്നും പേർഷ്യയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള സംഗതിയാണ് ജിലേബിയും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ സൗത്ത് ഇന്ത്യൻ കുസീനുകളിൽ അല്ലെങ്കിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം കിട്ടുന്ന ഒരു ഒരു ഒരു ഗന്ധം, അത് നമ്മുടെ തനതായിട്ടുള്ള ഫിൽറ്റർ കോഫിയുടെ ഗന്ധം തന്നെയാണ്. ഫിൽറ്റർ കോഫി സൗത്ത് ഇന്ത്യൻസിൻ്റെ ആണെന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഫിൽറ്റർ കോഫി ആക്ച്വലി ഉത്ഭവിക്കുന്നത് യമനിലാണ്. അതുപോലെ ഗുലാബ് ജാമുൻ, ഗുലാബ് ജാമുൻ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം എന്നാണ് ഞാനും കുറേ കാലം കരുതിയിരുന്നത്. പിന്നെ മനസ്സിലായത് അല്ല, ഗുലാബ് ജാമുൻ്റെ അർദ്ധ സഹോദരൻ, ആൾട്ടർനേറ്റ് ബ്രദറായിട്ടുള്ള നമ്മുടെ രസഗുളയാണ് ആക്ച്വലി വേണമെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം എന്ന് പറയാൻ പറ്റുന്നത്. ഗുലാബ് ജാമുൻ്റെ ജന്മദേശവും പേർഷ്യയാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ ഷവർമ. ഷവർമ നമ്മുടെ നാട്ടുകാരനല്ലെങ്കിലും പുള്ളിക്കാരൻ ഇപ്പം നമ്മുടെ സ്വന്തമായിട്ട് മാറിയിട്ടുണ്ട്. ഷവർമയൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പലതരത്തിലുള്ള വെറൈറ്റീസ്, ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അത്രമാത്രം രുചി വിഭവങ്ങൾ, ഐ മീൻ ലൈക്ക് റെസിപ്പിയാണ് കേട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ഷവർമ ഉണ്ടാക്കി ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല ഉദ്ദേശം. അപ്പോൾ ഇത്തരത്തിലുള്ള റെസിപ്പീസ് ഇമ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അത്രമാത്രം നമ്മൾ അതിൻ്റെ വൈവിധ്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷവർമ ആക്ച്വലി തുർക്കിയിലാണ് ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. ചായ ചൈനയുടേതാണെന്നുള്ളത് പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം. ചിക്കൻ ടിക്ക ആക്ച്വലി അതൊരു യൂറോപ്പിൽ നിന്നും ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് കടം കൊണ്ട ഭക്ഷണമായിട്ടാണ് പറയുന്നത്. ചിക്കൻ ടിക്ക ആക്ച്വലി സ്കോട്ട്ലാൻഡിൻ്റെ UK വിഭവമായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ, തോരനൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഇതിലേക്ക് ചേർത്താണ്. അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടിയും, അതാണല്ലോ അതിൻ്റെ ഭംഗിയും അല്ലേ. പലതരം സംസ്കാരങ്ങളെ, പലതരം വിഭവങ്ങളെ എല്ലാത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു തനത് സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളികളുടെ തീൻമേശയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സി പി എമ്മിൽ ഉൾപൂര്. പശ്ചിമേഷ്യൻ സംഘർഷം, ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാന ശ്രമങ്ങൾ ശക്തമാക്കി ഖത്തർ. പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ, നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും. ആഫ്രിക്കൻ കരുത്തരെ തകർത്ത് ഫ്രാൻസ് സെമിയിൽ, ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും സിപിഎമ്മിലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം തൊടുത്ത വിവാദമാണ് തിരിച്ച് സിപിഎമ്മിലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം, അതിന് പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ ഉറച്ച പിന്തുണയും നൽകി വരുമ്പോഴാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെ തള്ളി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി കെ ശ്രീമതി. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ പി ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി കെ ശ്രീമതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് കെ ബിജു ഐ എ എസ്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായിപ്പോയി. എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കോടതിക്കെതിരായതിൽ ഖേദം. ഉത്തരവിൽ പിഴവ് ബോധ്യപ്പെട്ടതോടെ അത് പിൻവലിക്കുകയും പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തുവെന്ന് കെ ബിജു ഐ എ എസ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ പി അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി. റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന രേഖകൾ പുറത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രമുൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മീനാക്ഷി പാലത്തിനടുത്ത് 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി നിർമ്മാണ കമ്പനിയുടെ സർവേയർ രാഗേഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. പി എസ് സി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമായി. ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബിജെപിയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. തിരുവല്ലം ടോൾ പ്ലാസയ്ക്കടുത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. എന്നാൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട കാറിന്റെ പെയിന്റിൽ പോലീസിന് സംശയം തോന്നി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത്. 200 കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായും മന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കരൂർ സന്ദർശിച്ചു. സെപ്റ്റംബറിലെ ടി വി കെ പൊതുയോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിനുശേഷം ഇതാദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയുടെ ഉത്തരവും കൈമാറി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് പോകുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതി പറ്റിയെന്നും വിജയ്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ഡിസംബറിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിൽ ചെന്ന് കീഴടങ്ങാൻ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യുഎസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനേക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മഷ്ഹദിലായിരുന്നു സംസ്കാരം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും വിദേശകാര്യ സഹമന്ത്രിയും വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2 ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും യുഎസിന്റെ ബോംബാക്രമണം. തിരിച്ചടിയായി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ എന്നിവിടങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. 2 ദിവസത്തെ യുഎസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ ആക്രമണങ്ങളിൽ കുവൈറ്റിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോർമസ് തീരത്തെ ബന്ദർ അബ്ബാസ്, ചബഹർ, ബുഷെഹർ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാനിലെ 90 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ട്രംപ് പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജയം. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലെയും ഗോളുകൾ നേടി. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സിക്കൊപ്പമെത്തി എംബാപ്പെ. 20 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോൾ എന്ന സുവർണ നേട്ടവും എംബാപ്പെ കൈവരിച്ചു. മെസ്സിക്ക് ശേഷം 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന പ്രത്യേകതയും എംബാപ്പെക്കുണ്ട്. മൊറോക്കോയെ അഭിനന്ദിച്ച യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അറബ് ലോകത്തിന് അഭിമാനം നൽകിയാണ് മൊറോക്കോ ലോകകപ്പിൽ നിന്ന് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. യൂറോപ്യൻ പോര്. കരുത്തരായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 11:00 കളി. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സംബന്ധിച്ച സേവനങ്ങളിൽ ആവർത്തിച്ച ഓർമ്മപ്പെടുത്തലുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
5: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
7: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
5: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
2: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും

0: പുതിയ മെന്റലിസം ഷോ ആയ ട്രിക്സ്മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ്മാനിയ 2.0 powered by Home 92.2 FM.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമതി പഴമൊഴി കരുതണമെടി.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, Varum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം സ

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. തനക്കും തും തനതും തനക്കും തും തനതും.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham, TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.